രാജതമോമിഗിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശരം.

ലോക സർവജ്ഞശക്തനഥ വത്സല സർവശേഷിം സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തനഥ വത്സല

ശ്രീവെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ രേഖാമയധ്വജ സുധാകലശാതഭദ്രവജ്രാംബുശാംബുരുഹകല്പക ശംഖചക്രൈഃ ഭവ്യൈരലംകൃത തലൗ പരതത്വചിഹ്നൈഃ ശ്രീവെങ്കടേശ ചരണൌ ശരണം.

ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ.

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനോ പ്രാപ്തോ പരസ്പര തുലാമ തുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ആണ്ട് ഓഗസ്റ്റ് മാസം 23 തീയതി ഞായറാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 7 തീയതി മൂലം നക്ഷത്രം. വില്യം ഷേക്സ്പിയർ പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് തുടങ്ങാം. ലോകത്ത് നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നുമില്ല. നമ്മുടെ ചിന്തകളാണ് ഓരോന്നിനെയും നല്ലതോ ചീത്തയോ ആക്കി മാറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കാൾ പ്രധാനം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ വീഴ്ചയെ വലിയ ദുരന്തമായി കാണാനും അല്ലെങ്കിൽ അതൊരു നല്ല പാഠമാണെന്ന് കരുതി മുന്നോട്ടു പോകാനും നമുക്ക് കഴിയും. കാര്യങ്ങളെ പോസിറ്റീവായി കാണാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ചുറ്റുമുള്ള ലോകം കൂടുതൽ മനോഹരമായിട്ട് തോന്നും. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം അരുണോദയത്തിലൂടെ. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ലഭിക്കുന്ന പണം ബഹുമാനത്തോടെ ആവശ്യമറിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മൂല്യം എത്രയോ മടങ്ങായി ഉയരുന്നു. നമ്മുടെ ആശകൾക്കും അഭിലാഷങ്ങൾക്കും മേൽ ഒരു നിയന്ത്രണവും ആവശ്യമാണ്. വരവറിയാതെ പണം വിനിയോഗം ചെയ്യുന്നതും പൊങ്ങച്ചം കാട്ടാൻ വേണ്ടി പണമെറിയുന്നതും സമ്പത്തിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഇന്ന് കോർപ്പറേറ്റ് സംസ്കാരമാണല്ലോ. നല്ല തുമ്പപ്പൂ ചോറും നാടൻ കറികളും ചേർന്നുള്ള ഭക്ഷണ സംസ്കാരമൊക്കെ നാം കൈവിട്ടു കളഞ്ഞു. തൂശലിലെ നിരത്തിയിട്ട് തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറിയൊക്കെ നിരത്തിവെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണ രീതിയൊക്കെ ഇന്ന് മധുരമൂകുന്ന ഓർമ്മകളാണ്. നാടൻ ഭക്ഷണങ്ങളുടെ സ്ഥാനത്ത് പിസ, ബർഗർ, മന്തി, നൂഡിൽസ്, പൊറോട്ട ഇവയൊക്കെയായി നമ്മുടെ ഇഷ്ട വിഭവങ്ങൾ. നമുക്കൊരു കഥയിലൂടെ അല്പം കാര്യമറിയാൻ ശ്രമിക്കാം. പട്ടണത്തിൽ ജീവിക്കുന്ന ജോലിയുള്ള ചെറുപ്പക്കാരായ ദമ്പതികൾ വീട്ടുജോലിക്കായി ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചു. ജോലിക്കാരിയുടെ ദൂരെയുള്ള നാട്ടിലെ ക്ഷേത്രത്തിൽ ഉത്സവമായതിനാൽ ഒരാഴ്ച അവധി ചോദിച്ച് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് അവർ നാട്ടിൽ പോയി ബന്ധുക്കളെ കാണാൻ ആവശ്യപ്പെടുന്നത്. ഉത്സവമൊക്കെയല്ലേ, ഭർത്താവ് ഭാര്യയോട് അവർക്ക് ശമ്പളത്തോടൊപ്പം 1000 രൂപ കൂടുതൽ കൊടുക്കാൻ പറഞ്ഞു. ജോലിക്കാരി ഇല്ലാത്തതിനാൽ ദമ്പതികൾ മിക്കവാറും പുറത്തുനിന്നാണ് ഭക്ഷണം വാങ്ങുന്നത്. അവർ 500 രൂപ മുടക്കി പിസ വാങ്ങും. ഒരു 8 പീസ് പിസ 1000 രൂപയ്ക്ക് ലഭിക്കും. ഉത്സവമെല്ലാം കൂടി തിരികെ എത്തിയ ജോലിക്കാരി അവരോട് ദമ്പതികൾ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു യാത്രയും ഉത്സാഹവുമെല്ലാം. ജോലിക്കാരി ആനന്ദാശ്രുക്കൾ പൊഴിച്ച് അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചു. 1000 രൂപ കൊണ്ടവർ അവരുടെ മക്കൾക്ക് ഒരു സാരി വാങ്ങി, മരുമകനൊരു ബെൽറ്റ് വാങ്ങി, അവരുടെ ചെറുമകൾക്ക് കുഞ്ഞുടുപ്പുകൾ വാങ്ങി, ഉത്സവമായതിനാൽ കുറച്ച് മധുരപലഹാരങ്ങൾ വാങ്ങി, കൊച്ചുമകനൊരു കളിപ്പാട്ടം വാങ്ങി, അവർക്ക് വേണ്ടി കുറച്ച് വളകൾ വാങ്ങി, ഭർത്താവിന് വേണ്ടി ഒരു സ്വെറ്റർ വാങ്ങി. ഇങ്ങനെ 8 കാര്യങ്ങൾ ക്രിയാത്മകമായി അവർ ആ കാശുകൊണ്ട് 1000 രൂപ കൊണ്ട് സാധിച്ചു. അവർക്ക് ലഭിച്ച ആനന്ദത്തിന് അതിരില്ലായിരുന്നു. ഇവിടെ ജോലിക്കാരിയുടേത് തികച്ചും ഭാരതീയ സംസ്കാരമാണ്. ദമ്പതികളുടേതാവട്ടെ കോർപ്പറേറ്റ് സംസ്കാരവും, അതായത് പൈസ ചിലവഴിക്കാനായി ജീവിക്കുന്നത് കോർപ്പറേറ്റ് സംസ്കാരം, ജീവിക്കാനായിട്ട് പൈസ ചിലവാക്കുന്നത് ഭാരതീയ സംസ്കാരം. നമുക്ക് നമ്മുടെ ഉദാത്തമായ സംസ്കാരത്തിലൊന്ന് ജീവിക്കാം. ഈ ഗാനമൊന്ന് കേട്ടാലോ? ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം. ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം. അരുതരുതാക്കും തന്നിഷ്ടം, ഓഹോ. ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം.
1: ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ
3: ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 23-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ദിനമായിരുന്നു 2023 ഓഗസ്റ്റ് 23. ISROയുടെ ചന്ദ്രയാൻ 3 പേടകത്തിന്റെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായും ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്ന 4-ാമത്തെ രാജ്യമായും ഇന്ത്യ മാറി. ഈ ചരിത്രപരമായ നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി കേന്ദ്ര സർക്കാർ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു. അറ്റ്ലാന്റിക് അടിമ വ്യാപാരത്തിന്റെ ദുരന്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിനും അതിനിരയായ 10,00,000 മനുഷ്യരെ ആദരിക്കുന്നതിനുമായി എല്ലാ വർഷവും ഓഗസ്റ്റ് 23 യുണെസ്കോയുടെ ആഭിമുഖ്യത്തിൽ അടിമ വ്യാപാര സ്മരണ ദിനമായി ആചരിക്കുന്നു. 1791 ഓഗസ്റ്റ് 23 സാന്റോ ഡെമിംഗോയിൽ അടിമത്തത്തിനെതിരെ വിപ്ലവകരമായ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത്. ഈ പോരാട്ടമാണ് പിൽക്കാലത്ത് ലോകമെമ്പാടും അടിമത്തം നിരോധിക്കുന്നതിലേക്ക് നയിച്ചത്. 2-ാം ലോകമഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് ലോകരാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് നാസി ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിൽ പരസ്പരം ആക്രമിക്കില്ല എന്ന വ്യവസ്ഥ ചെയ്യുന്ന മോളോട്ടോവ് റിബൻട്രോപ്പ് കരാർ ഒപ്പുവെച്ചത് 1939 ഓഗസ്റ്റ് 23 പോളണ്ടിനെ വിഭജിച്ചെടുക്കാൻ രഹസ്യധാരണയുള്ള കരാറായിരുന്നു ഇത്. എന്നാൽ പിൽക്കാലത്ത് ഹിറ്റ്ലർ ഈ കരാർ ലംഘിച്ച് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച നാസിയുടെ വോയേജർ 1 ദൗത്യം വിക്ഷേപിക്കുന്നതിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയായതും സൗരയുദ്ധ പര്യവേക്ഷണത്തിന് പുതിയ ആക്കം കൂട്ടിയതും ഓഗസ്റ്റ് മാസത്തിലെ ഈ ദിവസങ്ങളിലായിരുന്നു. വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളുടെ ഏറ്റവും വ്യക്തമായ ചിത്രങ്ങളും വിവരങ്ങളും ആദ്യമായി ഭൂമിയിലേക്ക് അയച്ചത് ഈ ദൗത്യമാണ്. പരിസ്ഥിതിക്ക് കടുത്ത ഭീഷണിയാകുന്ന അപകടകരമായ രാസവസ്തുക്കളും കീടനാശിനികളും ലോകവ്യാപകമായി നിരോധിക്കുന്നതിനുള്ള ചരിത്ര പ്രസിദ്ധമായ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിച്ച സന്ധി സംഭാഷണങ്ങൾ നടന്നത് ഓഗസ്റ്റ് മാസത്തിലെ ഈ വാരത്തിലായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൽ വലിയ മാറ്റമാണ് ഇത് കൊണ്ടുവന്നത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. അപാരമായ അഭിനയ സിദ്ധി കൊണ്ടും അനുപമമായ നൃത്ത വിസ്മയം കൊണ്ടും 80s അവസാനം മുതൽ മലയാളി മനസ്സുകളിൽ ഇടം പിടിക്കുകയും ദക്ഷിണേന്ത്യൻ സിനിമകളിൽ തന്റേതായ മുദ്ര പതിപ്പിക്കുകയും ചെയ്ത പ്രിയ കലാകാരൻ. ഇന്ന് ഓഗസ്റ്റ് 23. മലയാള ചലച്ചിത്ര ലോകത്തും ശാസ്ത്രീയ നൃത്തവേദികളിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന പ്രശസ്ത നടൻ വിനീതിന്റെ ജന്മദിനം. 1969 ഓഗസ്റ്റ് 23 കണ്ണൂരിലാണ് അദ്ദേഹം ജനിച്ചത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കലാരംഗത്തേക്ക് കടന്നുവന്ന അദ്ദേഹം സിനിമയിലും നൃത്തത്തിലും സമാനതകളില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇടനിലങ്ങൾ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ വിനീത് നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ രാമൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ഏവരുടെയും

പിടിച്ചു പറ്റിയത്. തുടർന്ന് സർഗം, കാബൂളിവാല, ആവണിപ്പൂച്ചെണ്ട്, ജാതിമല്ലി, ചന്ദ്രമുഖി തുടങ്ങിയ ഒട്ടനവധി സൂപ്പർഹിറ്റ് ചിത്രങ്ങളിലെ വേഷങ്ങൾ അദ്ദേഹത്തെ ജനപ്രിയനാക്കി. സർഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് വലിയ പ്രശംസ ലഭിക്കുകയുണ്ടായി. കേവലം ഒരു നടൻ എന്നതിനപ്പുറം ഭരതനാട്യത്തിൽ അതിവിദഗ്ധനായ ഒരു ശാസ്ത്രീയ നർത്തകൻ കൂടിയാണ് വിനീത്. സ്കൂൾ കലോത്സവങ്ങളിൽ കലാപ്രതിഭ പട്ടം സ്വന്തമാക്കിയിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള വേദികളിൽ നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. അടുത്ത കാലത്തായി ചലച്ചിത്രങ്ങളിൽ മറ്റ് പ്രമുഖ നടന്മാർക്ക് ശബ്ദം നൽകുന്ന മികച്ചൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനാണ്. ലൂസിഫർ, മരക്കാർ തുടങ്ങിയ ചിത്രങ്ങളിലെ ഡബിങ്ങിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. നൃത്തവും അഭിനയവും ഒരുപോലെ സമന്വയിപ്പിച്ച് വെള്ളിത്തിരയെ സമ്പന്നമാക്കിയ പ്രിയതാരം വിനീതന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 ന്യൂ കിയ സിറോസ്. സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
3: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
3: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
2: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 1,00,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും
7: ജോസ്കോയിൽ. ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ Dwellers.
8: Info@7.
9: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. ഓണക്കാലത്ത് വിഷരഹിത പച്ചക്കറികൾ സുലഭമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ഓണസമൃദ്ധി 2026 കർഷക ചന്തകൾക്ക് തുടക്കമായി. മങ്കരയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി ആദ്യ ചന്ത ഉദ്ഘാടനം ചെയ്തു. മംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഡിവിഷൻ വിഭജിച്ച റെയിൽവേയുടെ നടപടി പുനർപരിശോധിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. പാലക്കാട് ഡിവിഷന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നാണ് മംഗളൂരു മേഖല. ഇതിനെ വിഭജിച്ചതിലൂടെ ഡിവിഷനിലെ സാമ്പത്തിക ഭദ്രത തകരുമെന്നും കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് ഈ നടപടിയെന്നും ജില്ലാ വികസന സമിതി യോഗം വിലയിരുത്തി. ഈ മേഖലയിലേക്കുള്ള പുതിയ ട്രെയിൻ സർവീസുകൾക്കും മറ്റ് വികസന പദ്ധതികൾക്കും ഇത് തടസ്സമാകുമെന്നും അവലോകന യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ച VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. പ്രമേയം യോഗം ഐക്യകണ്ഠേന പാസാക്കി. പാലക്കാട് ജില്ലയിലെ നെൽകർഷകർക്ക് ലഭിക്കേണ്ട നെൽ സംഭരണ കുടിശ്ശിക തുക ഓണത്തിന് മുൻപ് പൂർണ്ണമായി വിതരണം ചെയ്യണമെന്ന് ജില്ലാ വികസന സമിതി യോഗം നിർദ്ദേശിച്ചു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 490.05 കോടി രൂപയായിരുന്നു കുടിശ്ശിക. അതിൽ 269.61 കോടി രൂപ ഇതിനകം കർഷകർക്ക് വിതരണം ചെയ്തു. 220.44 കോടി രൂപ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുമെന്ന് യോഗം ഉറപ്പു നൽകി. ലഹരിക്കെതിരെ ഓണക്കാലത്ത് ജില്ലയിൽ കർശന പരിശോധന നടത്താൻ ജില്ലാ വികസന സമിതി യോഗം നിർദ്ദേശിച്ചു. ഓണദിനങ്ങളിൽ വാഹന പരിശോധന ശക്തമാക്കും. മദ്യപിച്ച വാഹനം ഓടിക്കൽ, അനധികൃത പാർക്കിംഗ് എന്നിവയ്ക്കെതിരെ നടപടിയെടുക്കും. എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയായ തണ്ടറിന്റെ ഭാഗമായി ഓണക്കാലത്ത് സ്ക്വാഡ് പരിശോധന ശക്തമാക്കുമെന്നും യോഗത്തിൽ ജനപ്രതിനിധികൾ നിർദ്ദേശിച്ചു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കൽ എന്നിവയ്ക്കെതിരെ വിവിധ വകുപ്പുകൾ പരിശോധന ശക്തമാക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, പോലീസ്, എക്സൈസ്, മോട്ടോർ വാഹനം തുടങ്ങി വിവിധ വകുപ്പുകളുടെ സ്ക്വാഡുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സുരക്ഷാ പരിശോധനയുണ്ടാകും. നടപ്പാതകൾ കയ്യേറിയുള്ള തെരുവ് കച്ചവടം നിയന്ത്രിക്കാനും യോഗം നിർദ്ദേശിച്ചു. ചിറ്റൂർ അഡീഷണൽ ICDS പ്രൊജക്ട് പരിധിയിലുള്ള പുൽപ്പുള്ളി, നല്ലേപ്പുള്ളി, പെരുമാട്ടി എന്നീ പഞ്ചായത്തുകളിലെയും ചിറ്റൂർ, തത്തമംഗലം നഗരസഭയിലെയും അംഗനവാടികൾ ആഴ്ചയിൽ 3 ദിവസം പാൽ, കോഴിമുട്ട എന്നിവ വിതരണം ചെയ്യാൻ ടെൻഡറുകൾ ക്ഷണിച്ചു. ടെൻഡറുകൾ September 3 വൈകിട്ട് 2 ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0492-3221-212 നമ്പർ ഒരിക്കൽ കൂടി 0492-3221-212. തൃത്തല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസിൽ സീറ്റ് ഒഴിവ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ September 2 ഉച്ചയ്ക്ക് 2 കോളേജിൽ അപേക്ഷ സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-2270-335 നമ്പർ ഒരിക്കൽ കൂടി 0466-2270-335. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെ തേക്കുമരം September 2 ലേലം ചെയ്യും. മുദ്രവെച്ച ദർഗാസുകൾ September 2 രാവിലെ 10:30 സ്വീകരിക്കും. കൺസ്യൂമർ ഫെഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലേക്ക് സെപ്റ്റംബർ മാസത്തെ വിൽപ്പനയ്ക്ക് ആവശ്യമായ പലചരക്ക്, കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ, സ്റ്റേഷനറി, പച്ചക്കറികൾ എന്നിവ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. താല്പര്യമുള്ള വിതരണക്കാർ കൊട്ടേഷനുകൾ സഹിതം ഓഗസ്റ്റ് 29 രാവിലെ 11 പാലക്കാട് കൺസ്യൂമർ ഫെഡ് റീജിയണൽ ഓഫീസ് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491 25 00 18 9 നമ്പർ ഒരിക്കൽ കൂടി 0491 25 00 18 9. സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനർ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 0491 25 00 79 1. നമ്പർ ഒരിക്കൽ കൂടി 0491 25 00 79 1. ഇതോടുകൂടി ഇൻഫോട്ട് 7 പൂർണ്ണമാകുന്നു. നന്ദി.
8: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880 ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
10: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
11: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
10: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
12: എന്താ ചേട്ടാ ഒരു വിഷമം?
13: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
12: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 100,000 വീതം ഉൾപ്പെടെ 30 ഓഫറുകളും സമ്മാനം.
14: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
15: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ. ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
5: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
4: 45 ദിവസം
5: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
7: ഹലോ എല്ലാവർക്കും, നല്ല നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹിസ്റ്ററി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു ഹോപ്പിനെ കുറിച്ചാണ്. 1945 ഓഗസ്റ്റ് 6. ഓഗസ്റ്റ് 6 എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ആളുകളുടെയും മനസ്സിലേക്ക് വരുന്ന കാര്യമാണ് ഈ ഹിറോഷിമ ദുരന്തം. ഒരു സിംഗിൾ ആറ്റോമിക് ബോംബ്. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം തന്നെയാണ്. ഇതിലെവിടെയാണ് ഹോപ്പ് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ എഴുത്തോലം മുഴുവൻ കേൾക്കണം, അപ്പം മനസ്സിലാവും. സെക്കൻഡ്സ് കൊണ്ട് ഒരു നഗരത്തെ ഫയറാക്കി, ആഷാക്കി, സൈലൻസ് ആക്കി മാറ്റി. ബിൽഡിങ്സ് തകർന്നു, റോഡ്സ് ഇല്ലാതായി, ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങൾ ഒരു നിമിഷം കൊണ്ടാണ് മാറിയത്. ആ സിറ്റിയിലെ ഇനി ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചത് ഈ ദുരന്തം നടന്നതിന് ശേഷം, 1945 ഓഗസ്റ്റ് 6. പക്ഷേ ആ ഡിസ്ട്രക്ഷന്റെ ഇടയിൽ നിന്നിരുന്ന കുറച്ച് ഗിങ്കോ മരങ്ങളുണ്ട്. ആ സ്ഥലത്തെ ജപ്പാനിൽ ഉണ്ടാവുന്ന മരങ്ങളാണ് ഈ ഗിങ്കോ മരങ്ങൾ. ബ്ലാസ്റ്റിനോട് അത്രയും അടുത്ത് നിന്നതുകൊണ്ട് അവ പൂർണ്ണമായിട്ട് കരിഞ്ഞുപോയി. ലീവ്സ് ഇല്ല, ബ്രാഞ്ചസ് ഇല്ല, ബ്ലാക്ക് ട്രങ്ക് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. കണ്ടവരെല്ലാം പറഞ്ഞു ഇനി ഇതിൽ നിന്നൊന്നും വരില്ല. അത്രയും ഉറപ്പായിരുന്നു അവരുടെ വിശ്വാസം, കാരണം അത്രയും വലിയൊരു ഡിസ്ട്രക്ഷനാണ് നടന്നേക്കണേ. പക്ഷേ ഇങ്ങനെ ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞപ്പോ നേച്ചർ ഒരു വാക്ക് പോലും മിണ്ടാതെ ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. വിന്റർ കഴിഞ്ഞു, സ്പ്രിംഗ് വന്നു, അപ്പോഴാണ് ലോകം മുഴുവനും ഒരു മിറാക്കിൾ കണ്ടത്. വളരെ സീരിയസ് ആയിട്ട് ആളുകളെയൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കണം അല്ലെ, അങ്ങനെ കേട്ടിട്ടില്ലേ. അതേപോലെ ഒരു മിറക്കിൾ സംഭവിച്ചു. എന്താണ് ആ മിറക്കിൾ എന്ന് ഞാൻ പറഞ്ഞു തരാം. ആ മിറക്കിളിന് വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. നല്ലൊരു പാട്ട് വരുന്നുണ്ട്, എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഗിങ്കോ മരങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിരോഷിമ അറ്റാക്കില് ഒരുപാട് ജീവിതങ്ങൾ നഷ്ടമായപ്പോൾ നേച്ചറിലും കുറെ പ്രശ്നങ്ങൾ വന്നു. അതിലൊന്നാണ് ഈ ഗിങ്കോ മരങ്ങൾ. ആ പൂർണമായി കരിഞ്ഞ മരത്തിന്റെ തൊലിയിൽ നിന്ന് ഒരു ചെറിയ പച്ചപ്പിന്റെ തളിർ പുറത്തു വന്നു. അതായിരുന്നു ലോകം കണ്ട മിറക്കിൾ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, ലോകം പറഞ്ഞത് ഇമ്പോസിബിൾ എന്നാണ്. ഇനി അവിടെ ഒരു ലൈഫ് ഉണ്ടാവില്ല. ഗിങ്കോ മരങ്ങളിൽ ഇനി ഒരു ബ്രാഞ്ച് വരില്ല, ഒരു ചെറിയ ലീവ്സ് പോലും വരില്ല. പക്ഷേ ഹിരോഷിമയിലെ ഗിങ്കോ മരങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ അവ ഒരു ട്രീ മാത്രമല്ല, ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്ന ആ ഒരു വലിയ കാര്യത്തിന്റെ ഒരു ചെറിയ സിംബലാണെന്നാണ് ജപ്പാനിലുള്ളവർ വിശ്വസിക്കുന്നത്. ആ പൂർണ്ണമായി കരിഞ്ഞ മരത്തിന്റെ സ്റ്റംപിൽ നിന്ന് ചെറിയ പച്ചപ്പിന്റെ തളിരികൾ പുറത്തു വന്നു. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവൻ നീ തീർന്നു എന്ന് വിധിയെഴുതുന്ന ഒരു സമയത്ത് ഒന്നും സംഭവിച്ചില്ല എന്ന പോലെ വീണ്ടും ജീവിക്കാൻ തുടങ്ങുന്ന ചില മനുഷ്യരുണ്ട് അല്ലെ. നീ കഴിഞ്ഞു, നിന്റെ അവസാനാണ്, നീ തീർന്നു, ഇതോടെ കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന അടുത്ത് നിന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫ് എപ്പോ വേണമെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത്രയും വലിയ സ്ഫോടനം ഈ മരത്തെ കരിച്ചു. അതിന്റെ റൂട്ട്സിനെ തോൽപ്പിക്കാനായിട്ട് പക്ഷെ ആർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഗിങ്കോ മരങ്ങൾ ഇന്നും ഹിരോഷിമയിലും നിൽക്കുന്നത്. വെറും മരങ്ങളല്ല, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ജീവിതം വീണ്ടും മുന്നോട്ട് പോകും, ലൈഫ് വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് നിശബ്ദമായി പറയുന്ന ഒരു റിമൈൻഡറാണ് ഈ മരങ്ങൾ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ആ മരം പുതിയൊരു സ്ഥലത്തേക്ക് മാറിയിട്ടല്ല ജീവിച്ചത്, ആ വേദന നടന്ന അതേ മണ്ണിൽ അതേയിടത്തിൽ വീണ്ടും പച്ചപ്പായിട്ട്. ചിലപ്പോൾ ജീവിതം നമ്മളെയും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ടാവും അല്ലേ. ഒരിക്കലും നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് തന്നെ അവിടെ തന്നെ നിന്ന് പൊരുതി ജീവിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. റിക്കവറി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എസ്കേപ്പ് ചെയ്യണം എന്നല്ല, റിക്കവറി ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം ഈ ഹിരോഷിമയിലെ ഗിങ്കോ മരങ്ങൾ പഠിപ്പിക്കുന്നില്ലേ. ഇതൊരു മരത്തിന്റെ സ്റ്റോറി മാത്രമല്ല, നമ്മളിൽ ഓരോരുത്തരിലും ഇതുപോലെ ഒരു റൂട്ട് ഉണ്ടാവും. റൂട്ട് ഉണ്ട്, അങ്ങനെ പുറമേ തകർന്നാലും ഉള്ളിൽ നമ്മളെ വീണ്ടും വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ഒരു പ്രത്യേക ശക്തി, ഗോഡ് ഓർ വാട്ടെവർ സംതിങ്, അതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് എവിടെയും പോകല്ലേ, കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
1: ഹിരോഷിമയിലെ ആ ഒരു ബോംബ് അറ്റാക്കില് തകർന്ന ആ മരം, ഗിങ്കോ മരങ്ങളും മനുഷ്യരും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി ഇറ്റ്സ് ട്രൂ ഫോർ പീപ്പിൾ ടു. പക്ഷേ ഒരു മിനിറ്റ്, ഇതൊരു മരത്തിന്റെ കഥ മാത്രമാണോ? എനിക്ക് തോന്നണില്ല അങ്ങനെ. ബിക്കോസ് നമ്മളിൽ എത്ര പേരുണ്ട് ലൈഫിൽ ഒരിക്കലെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ തീർന്നു എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുള്ള മനുഷ്യരല്ലേ എക്സാമിന് ഫെയിലായപ്പോ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് വിട്ടുപോയ സമയത്ത്, ജോബ് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാതെ പോയ സമയത്ത്, അല്ലെങ്കിൽ റീസൺ പോലും അറിയാതെ ഒരു ദിവസം ബെഡിൽ നിന്നും എഴുന്നേൽക്കാനുള്ള എനർജി പോലും നമുക്കില്ലാതിരുന്നപ്പോ, അല്ലെ, ഈ മൊമെന്റ്സിലൊക്കെ നമ്മൾ പുറമേ ചിരിച്ചാലും ഉള്ളിൽ പൂർണ്ണമായും കരിഞ്ഞു പോയൊരു ഗിങ്കോ ട്രീ പോലെ നമ്മളും ആയിട്ടുണ്ടാകും പല സമയങ്ങളിൽ. പക്ഷേ ഈ മരം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. സ്കാർസ് ഉണ്ടെന്ന് വെച്ച്, മുറിവുകൾ ഉണ്ടെന്ന് വെച്ച് കഥ അവസാനിക്കുന്നില്ല. ആക്ച്വലി സ്കാർസ് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നീ സർവൈവ് ചെയ്തു, അതുമാത്രം മതി. പിന്നെ ഈ സ്ട്രെങ്ത് എന്ന് കേട്ടാൽ നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്യുക? സ്ട്രെങ്ത്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടിരിക്കുക, പവർ എന്നൊക്കെ കേൾക്കുമ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ് ഓർമ്മ വരും, ഒരു മാസ് കംബാക്ക് ഓർമ്മ വരും, സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ക്യാപ്ഷൻ ഓർമ്മ വരും, അല്ലേ? പക്ഷെ അതൊന്നുമല്ല റിയൽ സ്ട്രെങ്ത്. ചിലപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാം ശരിയാവും എന്ന് ഉറപ്പില്ലെങ്കിലും നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി എടുക്കുക, അതൊക്കെയാണ് മാസ്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലാണ് മാസ്, അതാണ് റിയൽ കറേജ്. ഹീലിംഗും അങ്ങനെ തന്നെയാണ്. ഹീലിംഗ് എന്നത് നടന്നതൊക്കെ മറക്കുക എന്നുള്ളതല്ല, ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്യുന്നതല്ല, നടന്നതിന് ശേഷവും വീണ്ടും ചിരിക്കാൻ പറ്റുന്ന ഒരു ദിവസം വരുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങുന്നതാണ് അല്ലേ? എക്സാക്ട്ലി ആ ഗിങ്കോമരം ചെയ്തതുപോലെ. സോ ഇന്നത്തെ മോർണിംഗിൽ ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചോളൂ, ലൈഫ് നിങ്ങളെ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ കൊണ്ട് കരിച്ചു കളഞ്ഞിട്ടുണ്ടാകും, ആ ഗിങ്കോമരത്തെ ചെയ്ത പോലെ. പക്ഷെ അത് നിങ്ങൾ ഇറേസ് ചെയ്തിട്ടില്ല. ബിക്കോസ് സ്ട്രോങ് പീപ്പിൾ എന്നത് ഒരിക്കലും വീഴാത്ത ആളുകളല്ല. വീണ് കഴിഞ്ഞിട്ടും ഒരു ചെറിയ പച്ചപ്പിന്റെ തളറു പോലെ ഞാനിവിടെ ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈഫിനെ ഓർമ്മിപ്പിച്ച് വീണ്ടും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെയുള്ള ഫേസിലാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ വേണ്ട, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരില്ല. പക്ഷേ അതെപ്പോഴും അങ്ങനെ ആയിരിക്കില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, അല്ലേ? ദിസ് ടു ഷാൽ പാസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ എഴുത്തോലയിലൂടെ എനിക്ക് ഇത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഹിരോഷിമ 1945 ഓഗസ്റ്റ് 6 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് ഒരിക്കലും ഹിരോഷിമ മറക്കില്ല. അവിടുത്തെ ആളുകൾ ഇന്നും അതിന്റെ സിമ്പിളായിട്ട്, റിമൈൻഡർ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു മരമാണ് ഗിങ്കോ മരങ്ങൾ, അതൊന്നും മറക്കരുത്. സോ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന ശബ്ദം അഭിരാമിയുടെ ശബ്ദമാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുന്നു.

0: വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും
1: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു,
3: പക്ഷേ കാശൊന്നും റെഡിയായില്ല.
2: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
3: ഒട്ടും വൈകിക്കേണ്ട.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ TNC apply.
0: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
5: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
6: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
6: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
5: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
7: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
8: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കൂട്ടുകൂടാ.
9: ജസ്റ്റ് റൂം വിത്ത് ഓൾ ഫേവറേറ്റ് വൈൻ. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു. ജസ്റ്റ് റൂം.
10: കാട് വല്ലാത്തൊരു ഫീല് തരുന്ന ഒരു അനുഭവമാണ് കാട്ടിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിൽ പലരും കാട് കാണുന്നത് സിനിമയിലും വീഡിയോസിലൊക്കെ ആയിരിക്കും. എന്നാൽ ഈ കാടിനെ തൊട്ടറിയില്ല. ആ കാടിന്റെ കാഴ്ചകളെ ക്യാമറ കണ്ണുകളിൽ പകർത്തുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മഹേഷ് കലാലയം. നമസ്കാരം.
11: നമസ്കാരം.
10: ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
11: നല്ല വിശേഷമാണ്.
10: നല്ല വിശേഷമാണ്.
11: നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പം മഴയും അങ്ങനെ ആയിട്ടൊരു ഇനി അങ്ങോട്ട് കാഴ്ചകളും അത്രയും രസമായിരിക്കും. പ്രകൃതി ഒരുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മഴയും കാറ്റും ഒക്കെ ഉള്ള ഒരു സമയമാണ്. നല്ലതായിരിക്കും.
10: നല്ലതായിരിക്കും. അതുകൊണ്ട് ഒരു ഹാപ്പിയാണ്.
11: അതെ.
10: ഇങ്ങനെ കാത്തിരിക്കാറുണ്ടോ ഈ ഒരു ക്ലൈമറ്റ് വരാൻ വേണ്ടി? അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അങ്ങനെ?
11: അങ്ങനെയല്ല. എല്ലാ ക്ലൈമറ്റും നമുക്ക് ഓരോ ചിത്രങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പറയാനുണ്ടാവും. അതുപോലെ മഴയുടെ സുഖമുള്ളൊരു കാര്യല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഈ പാലക്കാട് അല്ലെങ്കിൽ കേരളമൊക്കെ ഇങ്ങനെ പച്ചപ്പിൽ നിൽക്കുന്നത് മഴ വരുമ്പോഴല്ലേ.
10: അതാണ് അതിന്റെ ഒരു ഭംഗി. ഓക്കെ, ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റും.
11: അതെ,
10: ഫേമസ് കോട്ടാണ്. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ ആ ഒരു ഡയലോഗ് പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സിനെ കാണുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു?
11: ഇത് പണ്ട് മുതലുള്ളതാണ്. നമ്മള് 10th മുതൽ അച്ഛന്റെ കൂടെ കാട് കയറിയതാണ്. ഞാൻ അച്ഛൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഒന്നും അല്ല, അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അച്ഛന്റെ കൂടെ പറമ്പിക്കുളത്ത് വർക്കിന് പോകുമ്പോൾ അങ്ങനെ കൈപിടിച്ച് കാട് കയറി. അന്ന് കാടിനെ ഇഷ്ടപ്പെട്ടാണ്. അന്ന് പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിലായിരുന്നു നമ്മുടെ തുടക്കം. ബട്ടർഫ്ലൈ പോലെയുള്ള ആ ചെറിയ ക്യാമറകളിൽ അന്ന് അതൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. പിന്നീട് അങ്ങോട്ട് പഠിത്തത്തിനൊപ്പം തന്നെ ഈ കാടിനോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോടുള്ള സ്നേഹവും കൂടി വന്നു. പിന്നീട് അങ്ങോട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി, അവിടെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫി പഠിത്തം കഴിഞ്ഞു. വീണ്ടും ഞാൻ വരുമാനമുള്ള മേഖല വിട്ടിട്ട് തിരിച്ച് കാട്ടിലേക്ക് ഇറങ്ങി.
10: യെസ്, അതാണ് വരുമാനമുള്ള മേഖല. നമ്മളെല്ലാവരും ജീവിക്കുന്ന അൾട്ടിമേറ്റ് മണി, നമുക്ക് പൈസ വേണം. അത് വേണം. പക്ഷെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഒരു സാധ്യത കുറവല്ലേ?
11: തീർച്ചയായും തീർച്ചയായും. ഇതിലേക്ക് കയറി വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു മേഖല കൂടിയാണ് വൈൽഡ് ലൈഫ്. ഞാൻ എല്ലാവരോടും പറയും, എല്ലാവർക്കും ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിൽ നല്ല ചിത്രം കണ്ടല്ലോ അല്ലെങ്കിൽ ന്യൂസിലും പേപ്പറിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാം എന്ന് പറയാം. ഇന്നത്തെ എല്ലാവരും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ പാരൻസ് വിളിച്ച് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുള്ളൂ, ആദ്യം നല്ലൊരു ജോലി അവിടെ വേണം, അതിനൊപ്പം യാത്രയും ഫോട്ടോഗ്രാഫിയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും കൊണ്ടുപോകും.
10: യെസ്, പാഷൻ പ്രൊഫഷൻ രണ്ടും രണ്ടാക്കണം എന്നാണോ അതോ?
11: എൻ്റെ ഇതില് അങ്ങനെയും പറയാൻ കഴിയില്ല. ഞാൻ ഫോട്ടോഗ്രാഫർ തന്നെ ആയതുകൊണ്ട് ഇത് രണ്ടും ബന്ധമുള്ളൊരു, അല്ലെങ്കിൽ ഞാൻ രണ്ടും ഒന്നാക്കി എന്ന് വേണം പറയാം.
10: കുറച്ചുകൂടി ഈസിയാണ്.
11: അതെ അതെ അതെ.
10: സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട്?
11: ആദ്യം സപ്പോർട്ട് അല്ലായിരുന്നു, പിന്നീട് ഞാൻ മാറില്ല എന്ന് അവർക്ക് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം.
10: അതെ.
11: പിന്നീട് അംഗീകാരങ്ങളും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചിത്രങ്ങള് മീഡിയാസ് ആയിക്കോട്ടെ, അവരെല്ലായിരുന്നു പിന്നീട് അവര് സപ്പോർട്ടായിട്ട് അങ്ങനെ വന്നു. പിന്നെ നമ്മൾ ഒരിക്കലും മാറില്ല, നമ്മളെ തലയ്ക്കകത്ത് ഇത് കയറിയാൽ ഒരിക്കലും വിട്ടുപോകാൻ കഴിയില്ല.
10: അതാണ്
11: അതാണ് അതാണ് അതാണ് പറയാം.
10: ഓക്കെ, ഈ കാടിലേക്ക് പോവാ. കാട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പണ്ട് കഥ പറയുമ്പോ പണ്ട് ഒരു കാട്ടിൽ, ആ കാട്ടിൽ വെച്ചൊരു ഒരു സ്റ്റോപ്പാണ്, പിന്നെ എല്ലാം നമ്മുടെ ഇമാജിനേഷൻ ആണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കാടിനെ വർണ്ണിക്കാറുണ്ട്. ചിലപ്പോൾ വളരെ പ്രണയമായിരിക്കും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതേ ടൈം നമ്മൾ എന്ത് ചെയ്യും, ഒരു കുറച്ചും കൂടി പേടിപ്പെടുത്തുന്ന അഭീതിപ്പെടുത്തുന്ന ആ രീതിയിലേക്കും പറയാറുണ്ട്. മഹേഷേന്റെ കണ്ണിലെ കാട് എന്താ, ബ്യൂട്ടിഫുൾ ആണോ, പ്രേമാണോ, പേടിയാണോ, ഭീതിയാണോ, എന്താ?
11: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അല്ലെ, ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ കാട് തന്നെയെന്ന് പറയും. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അല്ലാതെ കാട് എന്നെ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും എൻ്റെ ലൈഫിലേക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുക അങ്ങനെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ യാത്രകളും, ഞാൻ ഏത് വേറൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ വൈൽഡ് ലൈഫിന് മാത്രമായിട്ടേ പോവുള്ളൂ, വൈൽഡ് ലൈഫ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതാണ് എൻ്റെ കാടിനോടുള്ള സ്നേഹം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കോവളം ബീച്ച് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഒരു 3-4 രാജ്യങ്ങൾ കറങ്ങി, 10-18 സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ കോവളം ബീച്ച് പോയിട്ടില്ല, എനിക്കങ്ങനെ അതിനോട് താല്പര്യം ഇല്ല.
10: നമ്മുടെ ഉദ്ദേശം കാട് തന്നെയാണ്. ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും?
11: ഞാനത് പറയില്ല. എനിക്ക് ഒരുപാട് കാടിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ കാട് എനിക്ക് വേറൊരു രീതിയിൽ എനിക്ക് ഒന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ അപകടങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് കാട് അത്രത്തോളം, എല്ലാ കാടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.
10: ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പൊ ഇത്രയും സ്ഥലങ്ങൾ സഞ്ചരിക്കുന്നു, പല പല കാടുകളിൽ പോയിട്ടുണ്ട്. ഇപ്പൊ ഭീതി മാറ്റി നിർത്തി നമ്മൾ അവിടെ ഒരു ഇഷ്ടം എടുക്കുകയാണെങ്കിൽ, ഇതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്, ഇതാണ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ പോവാൻ റെഡിയാണെന്ന് പറയുന്ന ഒരു കാട്, അതേതായിരിക്കും?
11: ഞാൻ ഒരുപാട് സ്വപ്നം കൊണ്ട് നടന്ന ഒരാളായിരുന്നു. കാരണം പണ്ട് നമ്മൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സ് കാട് കയറുന്നു, അവർ ഈസി ആയിട്ട് കാട് കയറുന്നു, നമ്മൾ ടൂറിസ്റ്റുകൾ പോകുന്ന പോലെ പോയി ടിക്കറ്റ് എടുത്ത് ക്യാമറയായിട്ട് കറങ്ങി വരുന്നു. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ കയറുന്നു, അതുപോലെ എനിക്ക് എത്തിപ്പെടണം, അതുപോലെ ഞാൻ ഒരു സമയത്ത് എത്തി നിൽക്കണം എന്നുണ്ടായിരുന്നു. അത് ഇന്ന് ഞാൻ 100% ആയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു 99% ഞാനത് കവർ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്തി. എൻ്റെ ഡ്രീം കാടുകളും അതുപോലെ തന്നെ യാത്രകളും എല്ലാം ഞാനിപ്പോൾ ഏകദേശം സക്സസ് ആക്കി. ഇപ്പം മസൈമാര കെനിയയിൽ വരെ കാലുകുത്തി എന്ന് വീണ്ടും ഞാൻ കെനിയയിലേക്ക് പോകാൻ പോകുന്നു. അതാണ് എൻ്റെ ഒരു ഡ്രീം.
10: അതാണ് ഡ്രീം. അപ്പൊ അച്ചീവ് ചെയ്തു?
11: തീർച്ചയായും തീർച്ചയായും, ഞാൻ അത് അംഗീകരിക്കും. ഞാൻ ഇപ്പൊ മുമ്പാണെങ്കിൽ ഞാൻ അത് സ്വപ്നം ഉണ്ടായിരുന്നു പോണം എന്നൊക്കെ ആയിരുന്നു, ഇപ്പൊ ഞാൻ അത് കാലുകുത്തി വീണ്ടും പോവാൻ നിൽക്കുന്നു.
10: യെസ്. അങ്ങനെ കാത്തിരുന്ന് എടുത്തൊരു ക്ലിക്ക്, അതായത് നമ്മൾ ഏതൊരു മേഖലയിൽ പോകുന്ന സമയത്തും ഇത് വേണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. ഇപ്പൊ മഹേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അനിമലിനെ കാണണം, എനിക്ക് അതിന്റെ ഒരു ക്ലിക്ക് വേണം, ഞാൻ അത് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നുണ്ടാവല്ലോ, അങ്ങനെ എടുത്തൊരു ക്ലിക്ക് ഉണ്ടാവും?
11: അങ്ങനെ ഒരു ക്ലിക്കിൽ നിൽക്കില്ല. അതാണ് ഈ വൈൽഡ് ലൈഫ്, നമ്മളെ വീണ്ടും വീണ്ടും യാത്ര ചെയ്യിപ്പിക്കുന്ന അത് തന്നെയാണ്. ടൈഗറെ കാണാൻ മാത്രമായിട്ട് നമ്മൾ വർഷങ്ങളോളം കാട്ടിൽ സഞ്ചരിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും ചാൻസസ് കിട്ടിയിട്ടില്ല. പിന്നീട് അങ്ങോട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആ കാടിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇന്ന ചിത്രങ്ങൾ കിട്ടണമെങ്കിൽ ഇന്ന അവിടെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ടൈഗർ ആ ഭാഗത്തൂടെയാണ് വരുന്നത്, അങ്ങനെ നമ്മൾ ഓരോ തവണയും ഓരോ ഫ്രെയിമിനായിട്ട് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ ഓരോ മൂവ്മെന്റിന് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടേ. അതൊരു സ്റ്റോപ്പ് എന്ന് പറയാനുള്ളൊരു സാധനം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഇല്ല.
10: ഇല്ല
11: ഇല്ല.
10: അപ്പൊ അതുകൊണ്ട് ഇനിയും ഉണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന.
11: എന്റെ ആരോഗ്യം എത്രയുണ്ടോ അത്രയും ഞാൻ ട്രാവൽ ചെയ്യും, അത്രയും ചിത്രങ്ങൾ എടുക്കും. നമ്മൾ ഒരിക്കലും ഒന്ന് പൂർണ്ണമാവുന്നില്ല വൈൽഡ് ലൈഫിൽ, ഒരിക്കലും ഇന്നത് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാൻ. ഞാൻ ഒരു വർഷം, അതാ ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ മസൈമാര കെനിയയിലേക്ക് വീണ്ടും പോകും എന്ന് പറയാൻ അവിടെ ഇനിയും
10: ചിത്രങ്ങൾ
11: ഉണ്ട്.
10: ഇപ്പൊ കാട്ടിലെ രാജാവ് സിംഹം നമ്മൾ പറയാ അങ്ങനെയാണ്. ഇപ്പൊ മഹേഷന്റെ കണ്ണിൽ, ആ ക്യാമറ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് ആരെയായിരിക്കും കാട്ടിലെ രാജാവായിട്ട് പറയുന്നത്?
11: രാജാവ് നമ്മൾ ഈ പറയുന്ന പോലെ സിംഹവും സിംഹം ഇല്ലാത്ത കാടുകളിൽ കടുവയും അങ്ങനെയൊക്കെയാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ഭംഗിയാണ്, എല്ലാത്തിനും ഒരു ഭംഗിയാണ്. ഇപ്പൊ പക്ഷികളെ മാത്രം ഫോട്ടോ എടുക്കുന്നവരോട് ചോദിച്ചാല് പറയും അതൊരു ഭംഗിയാണ്. അത് അല്ലാതെ അതാണ് അവിടുത്തെ, അല്ലാതൊരു ഇന്നത് രാജാവ് മന്ത്രി പറയാനൊന്നും ഇല്ല, വൈൽഡ് ലൈഫിലെല്ലാം
10: എല്ലാത്തിനും ഒരു പ്രത്യേക ഏറ്റവും ഇഷ്ടം
11: എനിക്ക് ടൈഗറിനെയാണ്. അതെന്റെ ഒരു വാശിയായിരുന്നു. ഞാൻ കുറെ കാലം കാട് കയറി കാണാൻ പറ്റാത്തത് കണ്ടു കിട്ടിയപ്പോ വീണ്ടും വീണ്ടും വീണ്ടും അതിന്റെ എണ്ണം കൂട്ടാൻ ഡിഫറെന്റ് ടൈഗറെ ഷൂട്ട് ചെയ്യാനുള്ളൊരു വാശി പിന്നീട് എനിക്കത് വന്നു.
10: എന്താ ഈ ഫസ്റ്റ് മൊമെന്റ് നമ്മൾ അവർ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നൊരു ഫീൽ എന്താ? അതായത് നമ്മൾ നോർമലി ഇപ്പൊ ഒരു സൂല് പോയിട്ട് കൂട്ടിൽ കിടക്കുന്ന കടുവനെ കാണുന്നു, നമ്മൾ പുറത്തുനിന്ന് ഇഷ്ടം പോലെ നമ്മുടെ താല്പര്യാനുസരം സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെന്താ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു മൂവ്മെന്റ് മാത്രമാണ്, വളരെ ചെറിയൊരു സ്പേസിലാണ് അവര്. അതൊരു കേജ് ഉണ്ട്, നമുക്ക് ഒത്തിരി സേഫ്റ്റി ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല
11: കാണുന്നത്,
10: അതിന്റെ ഒരു എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറെന്റ്.
11: കാരണം ദിവസങ്ങളോളം നമ്മൾ കാട്ടില് നടക്കണം, അല്ലെങ്കിൽ രാവിലെ പോയി ഇന്ന സ്ഥലത്ത് ടൈഗർ പാസ് ചെയ്യും, അതിന്റെ ടെറിട്ടറി എവിടെയാണ് അറിയാലോ. ഒരു കടുവയ്ക്ക് 3 കിലോമീറ്ററിന്റെ അടുത്ത്, അതിപ്പോ ചുരുങ്ങി കേട്ടോ, കാരണം എണ്ണ അത്രയും കൂടി, ടൈഗറിന്റെ പോപ്പുലേഷൻ കൂടിയത് കൊണ്ട് ടെറിട്ടറി സ്വാഭാവികമായിട്ട് ചുരുങ്ങി വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറയാം. അപ്പോ അതാവുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ പോയി നിൽക്കുന്ന ദിവസം വരണം എന്നില്ല. പക്ഷെ തൊട്ട് തലേ ദിവസം അവിടെ ടൈഗർ വന്ന് പോയിരിക്കാം, അല്ലെ വന്ന് കണ്ടിട്ടുണ്ടാകും, ഗൈഡോ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകും. നമ്മളവിടെ ദിവസങ്ങളോളം കാത്തിരിക്കും, മണിക്കൂറുകളോളം കാത്തിരിക്കും, അത്യാവശ്യം വേണ്ട ഭക്ഷണം മാത്രം എടുത്ത് പോയി അങ്ങനെ അത് വരും ഇന്ന് വരും ഇപ്പൊ വരും എന്ന് പ്രതീക്ഷയോടെ വന്ന് ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ ചിലപ്പോൾ പോവും. അപ്പോൾ ചിലപ്പോൾ ചിത്രങ്ങൾ എടുക്കാൻ പറ്റും, ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അത് കണ്ടു ആസ്വദിച്ചു. ക്യാമറ സെക്കൻഡാണ് നമ്മൾ എടുക്കുന്ന, അത് കണ്ടത് ഡാറ്റ ആയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ഉപകരണം മാത്രമാണ് ക്യാമറ. പക്ഷെ ആ മനസ്സിൽ നമ്മൾ കാണുന്ന സ്ഥലത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതൊരു വല്ലാത്തൊരു ഫീലാണ്,
10: വല്ലാത്തൊരു ഫീലാണ്. ഭയം തോന്നിയിട്ടുണ്ട് ഏറ്റവും ആദ്യം? ഇപ്പൊ ഒരുപാട് പോയി പോയി പോയി ഒരു പ്രാക്ടീസ്
11: ആദ്യം ആദ്യം ഉണ്ടായിരുന്നു. ഈ ആന അല്ലെങ്കിൽ കാട്ടുപോത്ത് പോലെയുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ, ചിലപ്പോൾ അറ്റാക്കുകളൊക്കെ പലപടിയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കാടായതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നമ്മളെ കാട്ടിനെ കുറിച്ച് പഠിച്ചാൽ ഇതൊന്നും ഒന്നുമല്ല. നാട്ടിലെ ജീവിക്കുന്നതിനേക്കാളും സേഫാണ് കാട്ടില്. കാരണം നാട്ടിൽ അത്രയും ക്രൈമും പ്രശ്നങ്ങളും നടക്കുമ്പോൾ കാട്ടില് കൂളാണ്.
10: മനുഷ്യർ മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചൂസ് ചെയ്യും?
11: രണ്ടും വേണം, അങ്ങനെ ഒന്നായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. രണ്ടും വേണം, മൃഗം കാട് ഇതെല്ലാം ഉണ്ടെങ്കിലേ മനുഷ്യനേ ഉള്ളൂ വേണം പറയാം.
10: എന്നാലും കുറച്ചുകൂടി സേഫർ എവിടെയായിരിക്കും, നാട്ടിൽ ജീവിക്കാനാണോ കാട്ടിൽ ജീവിക്കാനാണോ കുറച്ചുകൂടി സേഫ്?
11: ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ പറയൂ.
10: കാട് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കാട് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കറിയില്ല എനിമൽസ് എന്നെ അറ്റാക്ക് ചെയ്യും എന്നെ മനസ്സിലാ. അങ്ങനെയാണ്, ഞാൻ കാട്ടിൽ പോകുന്നു, എനിമൽ എന്നെ കാണുന്നു, മൃഗങ്ങൾ എന്നെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, ഞാൻ സ്പോട്ടി തീരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചുകൂടി നാട്ടിലായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഞാൻ നാട്ടിലായിരിക്കും കുറച്ചുകൂടി സേഫ് ആയിരിക്കാം എന്ന്.
11: ഇന്നത്തെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ കാടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി നല്ലത്.
10: അതെല്ലേ,
11: ഞാൻ ഭാവിയിൽ കാടിന്റെ സൈഡ് ഏതെങ്കിലും സ്ഥലം കിട്ടി അവിടെ സെറ്റിൽ ആവാൻ വേണ്ടിട്ടാണ് നിൽക്കുന്നത്.
10: കുറച്ചുകൂടി
11: സമാധാനം
10: കാട്ടിലാണ്. അടിപൊളി, നമുക്ക് നോക്കാം കാട്ടില് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് കുറെ പാക്കേജസ് അറിയുന്നത് കാട്ടിലേക്ക്, ട്രക്കിംഗ് പാക്കേജസ് കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇപ്പോഴാണ് കുറച്ചും കൂടി. അപ്പൊ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ഇങ്ങനെ പാക്കേജസ് വരുന്ന സമയത്ത് ശരിക്കും എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യേണ്ടേ?
11: അത് ഞാനൊരു പാക്കേജിൽ പോകുന്ന ഒരാളല്ല, അതുകൊണ്ട് എനിക്കത് പറയാനായിട്ടത് കഴിയില്ല. ഞാനിപ്പം കേരളത്തിലെ ഒട്ടുമിക്ക കാടുകളും ഞാൻ ഒന്നില്ലെങ്കിൽ അവിടുത്തെ പ്രൊജക്റ്റ് എന്തെങ്കിലും ഏറ്റെടുത്ത് ചെയ്യുക, അത് പെർമിഷനോട് കൂടെ. അല്ലാതെ ടൂറിസ്റ്റുകൾ പോകുന്ന പോലെ എനിക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യങ്ങൾ വന്നിട്ടില്ല. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നവർ, അത് നമ്മളൊരു പാക്കേജ് ഇടുമ്പോൾ അത് അതൊരു വരുമാന മാർഗമാണ്. അപ്പോഴേ തൊട്ട് മുമ്പ് ഇതിലെ വരുമാന മാർഗം എന്താണെന്ന് ചോദിച്ചില്ലേ? അത് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. ഇത്ര ഫീസ് പറയുന്നു, അവർക്ക് വേണമെങ്കിൽ വരാം. കാട്ടിനകത്തൊരു സഫാരി, താമസം, ഭക്ഷണം, അങ്ങനെയായിട്ട്. മറ്റേത് നമ്മൾ കാട്ടിനകത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്, അത് പെർമിഷനും അല്ലെ അവിടുത്തെ എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുക. സഫാരിയൊക്കെ കൊണ്ടുപോകുന്നവർ ജിപ്സി പോലെയുള്ള വെഹിക്കിളിലായിരിക്കും, അപ്പോൾ അവിടെ സേഫ് ആയിരിക്കും.
10: കുറച്ചും കൂടി ഈ സൂയിൽ എന്ന് കാണുന്ന അതേ ഒരു ഫീൽ ഒക്കെ തന്നെയാണോ?
11: അല്ല, ഒരിക്കലും അല്ല, കാടാണത്. നമ്മള് കാല് കുത്തി നടക്കാൻ അല്ലെങ്കിൽ അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് ഉള്ളൂ. സഫാരി വെഹിക്കിളിനകത്ത് നമുക്ക് ഷൂട്ട്. ഇപ്പൊ കെനിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മസൈമാരിൽ, ഫോറിംഗ് കൺട്രിയിലെല്ലാം
10: അങ്ങനെ
11: അവിടെ ജിപ്സി പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിലാണ് ഷൂട്ട് ചെയ്യുന്നത്.
12: ഇനിയും ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാനായി ബാക്കിയുണ്ട്. കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. Keep on listening Ahilya FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that inspires.
5: This room is your favorite one. പ്രതിഭകളുടെ അതി

0: ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പേര് ഇപ്പൊ ഇതിനോട് പാഷനേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ ഒരു റീസൺ തോന്നുന്ന ഒരു കാര്യമാണ്, അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് വലിയ ലെൻസ് ഉള്ള ക്യാമറ, അതുപോലെ തന്നെ കോസ്റ്റ്യൂം, അതിന്റെ ഒരു ഓറ ഉണ്ടല്ലോ, നമുക്കൊരു ചെറിയ ഈ ലുക്ക് കൊള്ളാം, ഓക്കെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം എന്ന് തോന്നാറുണ്ട്. അതൊരു റീസൺ ആണോ?
1: അത് കാട്ടിലേക്ക് ചെല്ലുമ്പോൾ കോസ്റ്റ്യൂം കളറാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ ഇനിയിപ്പം ജാക്കറ്റ് അതിനകത്ത് ഇട്ട് പോയാൽ കടുവ കാണണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഷൂസ് ഇന്നത് വേണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ കാർഡിനെ കുറിച്ച് നന്നായി അറിയണം. അവർക്ക് ശല്യം ആവാത്ത രീതിയിലുള്ള കളർ കോഡുള്ള ഡ്രസ്സുകൾ ധരിക്കണം. പെർഫ്യൂം അങ്ങനെയുള്ള സോപ്പ് ഇതൊന്നും ഉപയോഗിച്ച് പോയാൽ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സൈറ്റിംഗ് കുറവായിരിക്കും ആ സമയങ്ങളിൽ. അതുകൊണ്ടാണ് ഈ കാർഡിലേക്ക് പോകുന്നവർ പെർഫ്യൂം പോലെയുള്ളതോ അല്ലെങ്കിൽ ഡ്രസ് കോഡുകളൊക്കെ ശ്രദ്ധിക്കുന്നത്. അതിപ്പോ ഇങ്ങനെ ജാക്കറ്റ് ഇട്ട് പോയി വലിയ ലെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ചിത്രം കിട്ടുള്ളൂ, വലിയ ക്യാമറ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എന്ത് ലെൻസും 8, 10, 12 ലക്ഷം രൂപയുടെ ക്യാമറയായിട്ട് നമ്മൾ പോകുമ്പോഴും ഒന്നും കാണില്ല. ചിലപ്പോൾ നമ്മൾ മൊബൈൽ ക്യാമറയും കൊണ്ട് ട്രാവൽ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കാട്ടിൽ പോകുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ടൈഗറോ പുലിയോ നമ്മുടെ മുന്നിലേക്ക് വരാൻ വേറെ വഴിയില്ല. അപ്പോൾ ക്യാമറയില്ല നമ്മുടെ കയ്യിൽ. അപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ കളർ കോഡും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി.
0: ഇപ്പോ ഇതുപോലെ തന്നെ ട്രക്കിങ്ങിന് പോയിട്ട് അപകടത്തിൽ പെടുന്ന കാര്യങ്ങൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറെ ന്യൂസസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ കാർഡ് ശരിക്കും അറിയാത്തത് കൊണ്ടാണോ?
1: ഇവരെടുത്ത് ചാടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അവിടെ നിൽക്കണം, ആസ്വദിക്കാന്നേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അവിടെ വന്യതിലേക്ക് വലിഞ്ഞു കയറാനൊന്നും ആർക്കും ഇതില്ല. ഒരു വെള്ളച്ചാട്ടം കണ്ടാലും അത് ദൂരം നിന്നായാലും അല്ലെങ്കിൽ ഒരു ചിത്രം എടുത്തു, ഇതങ്ങനെയല്ല. അതിന്റെ മുകളിൽ എന്താണ് എന്ന് നോക്കാനാണ് നമ്മളുടെ
0: ക്യൂരിയോസിറ്റി.
1: അതാണ് അപകടം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്.
0: ഇപ്പോൾ ചേട്ടനാണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് പോകുന്ന സമയത്ത് അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കാറ്? ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്യൂ. ഇപ്പൊ നാട്ടിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പറയാനില്ല, പക്ഷെ കാർഡ് അങ്ങനെയല്ല.
1: കാർഡ് അങ്ങനെയല്ല, തീർച്ചയായും. അത് എപ്പോ വേണം ഞാൻ പറയാലോ, കാർഡിന് രണ്ട് വശങ്ങളുണ്ട്, ഇല്ലെന്നല്ല. നിങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞത് കാർഡ് അപകടങ്ങൾ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ച ഒരു പരിധി വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരുപാട് യാത്രകൾ ഇപ്പോൾ ഞാൻ ബൈക്ക് റൈഡ്, പണ്ടൊക്കെ ബൈക്ക് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10-20 ആളെ കൊണ്ടൊക്കെ പോകുന്നു. നമ്മൾ അവരോട് പറയുന്നത് ഇത്ര കിലോമീറ്റർ സ്പീഡിലേ വണ്ടി പോകാൻ കഴിയുള്ളൂ, ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിർത്തണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ പറയണം എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായൊരു പ്ലാനിങ് കൊടുത്തിട്ട് വേണം കാട്ടിലേക്കാണെങ്കിലും റോട്ടിലേക്കാണെങ്കിലും ഇറക്കാൻ.
0: മാറ്റല്ലേ ഇവിടെ, കാടായാലും
1: റോഡായാലും.
0: കറക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ദിവസം സ്റ്റേ ചെയ്യാറുണ്ട്, കാത്തിരുന്നാണ് ഒരു ചിത്രം കിട്ടുന്നത് അല്ലെ? ആ ഒരു കാത്തിരിപ്പിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പോ പറയുകയാണെങ്കിൽ നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വരും. അതായത് രാവിലേക്കും രാത്രിക്കും കാടിന് രണ്ട് സ്വഭാവമാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ?
1: രാത്രി എന്ന് വെച്ചാൽ ഞങ്ങള് രാത്രികാല ചിത്രങ്ങൾക്കായിട്ട് കൂടുതലായിട്ട് ഞാൻ റിസ്ക് എടുക്കാറില്ല. പക്ഷേ വരുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ എവിടെയാണ് എന്താണെന്നുള്ള സ്പോട്ട് ചെയ്ത് വന്ന് തിരിച്ച് ക്യാമ്പിന്ന് റൂമിലേക്ക് വന്ന് അതിരാവിലെ തന്നെ 4-5 മണിയാകുമ്പോഴത്തേക്ക് ആ സ്പോട്ടിലേക്ക് നമ്മൾ എത്തി വെയിറ്റ് ചെയ്യും. വെള്ളം കുടിക്കാൻ വരും, അല്ലെങ്കിൽ അവിടെ കില്ല് നടക്കും, അല്ലെങ്കിൽ നടന്ന അത് കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തിനോ അല്ലെങ്കിൽ മാന്യ എന്തെങ്കിലും പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് അവിടെ വരുന്നുള്ളൊരു ധാരണ നമുക്ക് അവിടെ ഉണ്ടാവണം. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യാറ്. രാത്രിയിലെ ചിത്രങ്ങളെ ചിലപ്പോൾ എനിക്ക് ആവശ്യം വരാറില്ല. നല്ല ചിത്രങ്ങൾ എടുക്കാൻ ചിലപ്പോൾ കഴിയില്ല.
0: ഇപ്പോ അവിടെ കില്ല് നടക്കാന്ന് പറയുന്നുണ്ട്, അതായത് ഇപ്പൊ മനുഷ്യ സഹജമാണ്, നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതിനോടൊരു അറപ്പ് തോന്നാം, അതുപോലെ തന്നെ ഒരു ഭയം തോന്നാം. പക്ഷെ കാട് അവരുടേതായ രീതി ഡിഫറെന്റ് ആണ്. അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാറില്ലേ? പിന്നെ കാണുന്ന സമയത്ത് ആദ്യം ഒരു
1: അതെ, ഇപ്പൊ നമുക്ക് കില്ല് നടന്നവിടെയൊക്കെ ബാഡ് സ്മെല്ലായിരിക്കും, ഒരുപാട് ദൂരം ആ സ്മെല്ലുണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ ട്രൈപോഡും വെച്ച് ലെൻസും വെച്ച് അവിടെ ഇരിക്കും. ഈ സാധനം എപ്പോ വന്ന് ഇത് കഴിക്കുന്നുണ്ട്, ആ സ്മെല്ല് നമ്മള് അനുഭവിക്കുന്നെ വേണം. പക്ഷെ അതൊരു രസമാണ്. നമ്മളിങ്ങനെ നാട്ടിലിങ്ങനെ ഇരിക്കുന്ന പോലെയല്ല കാട്ടില്, അതൊരു രസമാണ്. നമ്മള് വരുന്ന പ്രതീക്ഷ കൊണ്ട് ഇരിക്കുകയാണ്.
0: അതുപോലെ തന്നെ ഇപ്പോ കാട്, നാട്, രണ്ട് സ്ഥലമാണ്. ഇപ്പൊ നമ്മുടെ സറൗണ്ടിങ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ശബ്ദമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഏക

0: ഏകാന്തത ഒരു പ്രശ്നമാണ്. മനുഷ്യന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഈ ഒരു ഏകാന്തത എന്ന് പറയാറുണ്ട്. കുറെയൊക്കെ ടൈമിൽ നമുക്കത് പറ്റില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ കാടങ്ങനെയല്ല, അവിടെ ചെല്ലുന്ന സമയത്ത് ആ ക്യാമറയുണ്ട്, നമ്മളും ഉണ്ട് അല്ലേ. പിന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കുറെ മൃഗങ്ങളുണ്ട്. അവരെ ഏകാന്തത എങ്ങനെയാ കൺട്രോൾ ചെയ്യാറ്? അല്ലെങ്കിൽ അതൊരു ഒരു ഹാപ്പിനെസ് ആണോ അതോ ഒരു കഷ്ടമാണോ? എന്താ
1: കഷ്ടമൊന്നുമല്ല, കാടിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഫോട്ടോഗ്രാഫിക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ അതൊരു കഷ്ടം എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഈ നാട്ടിലെ ഈ ബഹളങ്ങളൊക്കെ മതിയാക്കിയിട്ടാണ് നമ്മൾ കാട് കയറുന്നത്, ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് കണ്ടിട്ടില്ലേ എല്ലാവരും ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അവര് മിക്കതും ട്രാവൽ ചെയ്യുന്നത് കാടുകളും അല്ലെങ്കിൽ ഹില്ലുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അവിടെ അവർക്ക് വേണ്ട എന്താ, ഒരു മൊബൈൽ ടവർ ഇല്ലാത്തൊരു സ്ഥലം, കുറച്ച് സമാധാനം, കുറച്ച് അങ്ങനെ അങ്ങനെയുള്ളൊരു ട്രിപ്പാണ് ഇപ്പോൾ. കേട്ടോ, പഴയ പോലെയല്ല, ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയാം, മെയിൻ കാര്യമാണ് അത്, നമ്മൾ പോകുന്നത് വേറൊരാളുടെ വീട്ടിലേക്ക് അല്ലേ, അവിടെ അവരുടേതായിട്ടുള്ള സംസാരങ്ങൾ മാത്രം മതി. കാട്ടില് പക്ഷികളും മൃഗങ്ങളും അവർ തമ്മിൽ സംസാരിച്ചോട്ടെ, നമ്മൾ പോയിട്ട് സൗണ്ട് സംസാരിക്കേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവര് ശല്യം ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല.
0: ഓക്കെ, ഞാൻ ഇപ്പോ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്ന ഒരു ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട കാര്യമാണ്, കണ്ണും കാതും മൂക്കും എല്ലാം ഓപ്പൺ ആയിരിക്കണം, നിങ്ങൾ ഒരു കാര്യം മാത്രം അടച്ചു വെച്ചാൽ മതി, വായ.
1: കറക്റ്റ്, നമ്മള് കണ്ണും കാതും തുറന്നു വെച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. തീർച്ചയായും ടൈഗറും അല്ലെങ്കിൽ എന്തും എന്തും ഒരു പക്ഷിയാണ് ഇന്നതാണെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ ഞാൻ പറയാം, ഞങ്ങൾ ദിവസങ്ങളോരം ടൈഗറെ ഫോളോ ചെയ്ത് ഇന്ന ഭാഗത്തേക്ക് വരുന്നുള്ളത് വരുമ്പോൾ നമ്മൾക്ക് ഇത്രയും കൊടുങ്കാട്ടിൽ അല്ലെങ്കിൽ വലിയ കാടുകളിൽ ബൈനോക്കുലർ പോലെയുള്ള സംവിധാനം വെച്ച് നോക്കാനേ കഴിയുള്ളൂ. ഇത് എവിടെ നിന്ന് മൂവ്മെന്റ് സംഭവിക്കണമെന്നൊന്നും അറിയില്ല. അറിയണമെങ്കിൽ ഈ പക്ഷികളുടെ സൗണ്ട് മറ്റു മൃഗങ്ങളുടെ സൗണ്ട് മനസ്സിലാക്കണം. ടൈഗർ വരുന്നുണ്ട്, അവിടെ സൗണ്ട് കൂടും, ഈ പക്ഷികളെല്ലാം സൗണ്ട് ഇടും. അപ്പം അത് എന്ത് കോളാണ്, അലാം കോളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗങ്ങളെ കാണുമ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആദ്യം ഇതെല്ലാം ശ്രദ്ധിക്കണം.
0: ഒബ്സർവേഷൻ
1: അത് മസ്റ്റാണ്. അല്ലാതെ ഒരു വലിയൊരു ലെൻസും ക്യാമറയും വിലകയറ്റ കൂടിയ ക്യാമറ ഉണ്ടെങ്കിൽ ചിത്രങ്ങളെ കിട്ടില്ല.
0: ഒബ്സർവേഷൻ
1: മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഗൈഡ് പറയുന്നത് മാത്രം വിശ്വസിച്ച് നടക്കണം. ഇത് നമ്മൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സൈറ്റിംഗ് ചാൻസസ് കൂടുതലായിരിക്കും.
0: കൂടുതലായിരിക്കും. ഇപ്പോൾ കാട്ടിലെ ഏറ്റവും അപകടകരമായ ജീവി എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആദ്യം പറയാറ് പെട്ടെന്ന് പറയാ ആന, പുലി, കടുവ, പക്ഷേ മഹേഷന്റെ ഒരു എക്സ്പീരിയൻസിൽ എന്തു പറയും?
1: അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. ചോദിച്ചാല് ഒരുപാട് അത് നമ്മൾ ഈ പറയുന്നതെല്ലാം നാട്ടില് സംഭവിക്കുന്നോണ്ട് പറയാം, അതാണ് അതിന്റെ. കാട്ടില് വിഷയമല്ലല്ലോ. നാട്ടിലിറങ്ങുന്ന ഈ കടുവ മനുഷ്യനെ പിടിച്ചു, ആന ചവിട്ടിക്കൊന്നു, ഇതെല്ലാം നാട്ടിൽ നടക്കുന്നതാണ്. കാടിൽ ഇതിന്റെ പ്രശ്നങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അവിടെ അവരെ ശല്യം ചെയ്യാതെ ഇരുന്നാൽ അതങ്ങനെ ആ ഒരു ഭാഗം ക്ലിയർ ആയി
0: പോകും.
1: അറ്റാക്ക് ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നമ്മളെ അവരെ ശല്യം ചെയ്യാതിരിക്കണം, അതിനൊരു ഡിസ്റ്റൻസ് വേണം. നമ്മൾ പോകുന്നത് പെർമിഷൻ ഇല്ലാത്തൊരു അവരുടെ വീട്ടിലേക്ക് കയറി പോവുകയാണ്. പോകുമ്പോൾ എപ്പോഴെപ്പോ നമ്മൾ വാതിൽ തട്ടുക, പറ്റില്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് പറയില്ലേ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ. അതുപോലെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യണം. ടൈഗർ ആയാലും കടുവയായാലും സോറി കടുവയായാലും ലെപ്പേഡ് ആയാലും കരടി ആയാലും എന്തും ഒരു ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്താൽ പ്രശ്നങ്ങളൊന്നും.
0: കരടി വളരെ ഡേഞ്ചറസ് ആണ്, ഭയങ്കര അപകടകാരിയാണെന്നാണ് പറയാറ്.
1: പക്ഷെ എനിക്കൊരുപാട് ഇഷ്ടമാണ് കരടി, അതിന്റെ അതിന്റെ ഭംഗിയും കുട്ടികളെ ചെറിയ കുട്ടികളെ എല്ലാം അതിന് പുറത്ത് വെച്ച് നടക്കുന്നതും ഒക്കെ കാണുമ്പോൾ കരടിയൊക്കെ നല്ല ഭംഗിയാണ്. ബാക്കി പേടിയെല്ലാം അത് നമുക്ക് അനുഭവിക്കുമ്പോഴേ വരുന്നുള്ളൂ. എനിക്ക് ഇതുവരെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല.
0: അതെ, അതുകൊണ്ട് അതിൽ ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഭംഗിയുള്ള ഫ്രെയിംസ് ആണ്. കാടെപ്പോഴും ബ്യൂട്ടിഫുൾ ആണ്, അടിപൊളി. അതുപോലെ ഈ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഇപ്പോ അല്ലെങ്കിൽ ട്രക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാറ്?
1: ട്രക്കിങ്ങിന് പോകുമ്പോൾ അത്യാവശ്യം വേണ്ടത് നമ്മൾ ബാഗിൽ വെച്ചിട്ട് പോകും.
0: ഓക്കെ,
1: അവിടെ നിന്ന് വെച്ച് കുക്ക് അവിടെ പോയി കുക്ക് ചെയ്യേണ്ട ഇതിലൊന്നും നിൽക്കുന്നില്ല. ബാഗിൽ ഉച്ചഭക്ഷണം എല്ലാം വെച്ച് അത്യാവശ്യം വേണ്ട വെള്ളം വെള്ളം പിന്നെ ഈ പുഴയിലും മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്ത് അവിടെ നിന്ന് കുടിക്കും. പിന്നെ അപ്പം ആ പ്രശ്നങ്ങളൊന്നും ഇല്ല. നാട്ടിലെ വെള്ളമൊക്കെയാണ് കുടിക്കുമ്പോ
0: പ്രശ്നമുള്ളു,
1: പ്രശ്നമുള്ളു. അവിടെയൊക്കെ നല്ല വിഷമില്ലാത്ത വെള്ളം കിട്ടും. പിന്നെ
0: അതാണ് കുറച്ചും കൂടി ഈസി വേ.
1: അതെ അതെ,
0: അതാണ് ഈസി ആയിട്ട് പുള്ളി. അതുപോലെ തന്നെ ഇപ്പോ ചേട്ടൻ ഇനി വീണ്ടും വീണ്ടും പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കാം പുതിയ പുതിയ. അങ്ങനെ ഇന്ന ഒരു അനിമലിനെ എന്റെ ഫ്രെയിമിൽ വേണം, ഞാൻ ഇതിനു വേണ്ടി ഇതേ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കാന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്ലാനിൽ? ഈ
1: ഒരുപാടുണ്ട് കേട്ടോ, അതങ്ങനെ എനിക്ക് ഒന്നിലും നിർത്താൻ കഴിയില്ല. വൈൽഡ് ലൈഫിൽ അതൊരു പ്രശ്നമാണ്, നമുക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല, വീണ്ടും വീണ്ടും. അതാ ഞാനൊരു മാസം എൻ്റെ നമ്മളെ അടുത്തുള്ള പറമ്പുകുളം കാട്ടിൽ എത്ര തവണ പോയി വെച്ചാൽ ഒരു മാസം 5, 6, 7 തവണ ഞാൻ പോകും. എനിക്കിവിടെ താഴെ ഫ്രീ ആണെങ്കിൽ ഞാൻ കയറി പോകും. അതുപോലെ ഇത് ഓരോ പ്രതീക്ഷകളാണ്, ഓരോ ദിവസം ഇന്ന ചിത്രം ഇന്ന രീതി കിട്ടണം എന്നുണ്ടാവും, പക്ഷെ ചിലപ്പോൾ കിട്ടില്ല. വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊന്നിലും നിൽക്കില്ല. ഒരു ഫ്രെയിം ഇപ്പൊ ഒരു സൺസെറ്റ് ആണ് വേണ്ടത്, സൺറൈസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ സിംഹത്തിന്റെ പുറകിൽ സൂര്യൻ വന്ന് നിൽക്കുന്ന ഒരു ഫ്രെയിമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്തത് യാത്രയിൽ നമ്മൾ വേറെ ഇന്നത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും പോവുക. അങ്ങനെ ഒരിക്കലും ഒരു ഒരു സ്റ്റോപ്പ് ഇല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ.
0: അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, അങ്ങനെ കുറെ കൊമ്പന്മാരുണ്ട്. കാട്ടിൽ നിന്ന് അവർ നാട്ടിലേക്ക് എത്തുന്നു, പിന്നെ നമ്മൾ അവർക്കൊരു എന്താ പറയുക, ഒരു ആരാധന കഥാപാത്രമാക്കി ഒരു രൂപം നൽകുന്നു അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ കാട്ടിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വേറെ, നാട്ടിലേക്ക് വരുന്ന ലൈഫ് സ്റ്റൈൽ വേറെ. നമ്മൾ അവിടെ എപ്പോഴും മനുഷ്യന്റെ ഇമോഷനായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പോ അരിക്കൊമ്പന്റെ കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞിരുന്നു, അമ്മ മരിച്ച അതേ സ്ഥലത്താണ് അവൻ വന്ന് നിൽക്കുന്നത്, അവൻ കരയുന്നു പോകുന്നു. ഈ കാടിനറിയുന്ന അനിമൽസിനെ നിങ്ങൾ ഇത്രയും അടുത്ത് കാണുമ്പോ ഈ ഒരു ഇമോഷൻസ് അവർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ശരിയാണ് ശരിക്കും?
1: ഇത് കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, അത് അറിയാലോ. മീഡിയം എല്ലാം ഇങ്ങനെ ഒരു അതാണ് ഇപ്പൊ വേണ്ടത്. സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവാനും ഒക്കെ പഴയ കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് പ്രേക്ഷകരെ ഇങ്ങനെ പിടിച്ചു നിർത്താനോ. കാടിൽ അങ്ങനെ ബന്ധം കാണിക്കാനൊക്കെ പോയാൽ വേറെ രീതിയിലായിരിക്കും അത് റിയാക്ട് ചെയ്യുക, മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഇന്ന ആളെന്ന് പറയുന്നില്ല. അപ്പം നമ്മൾ കുറേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് പറയാറുണ്ട്, ഞാനും കടുവയും അല്ലെങ്കിൽ കരടിയും തമ്മിൽ കണ്ണും കണ്ണും നോക്കി നിൽക്കാറുണ്ടെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കാൻ നടക്കില്ല, അത് അങ്ങനെയൊന്നും പറ്റില്ല. കാട്ടിലേക്ക് ഇറങ്ങുമ്പോഴേ അറിയുള്ളൂ, അതൊക്കെ വെറുതെ നമ്മൾ പറഞ്ഞ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഞാനതാണ് പറഞ്ഞത്,
0: അതൊക്കെ കഥകളാണ്.
1: എന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്, കാരണം ഞാൻ ഇത്രയും കൊല്ലം ട്രാവൽ ചെയ്ത് പോയതാണ്. അപ്പം ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ ഒരു കാട്ടിൽ 1-2 ഫ്രണ്ട്സ് ഉണ്ടാവേണ്ടതാണല്ലോ, കടുവ 1-2 എന്റെ ഫ്രണ്ടായിട്ട് വരേണ്ടതാണ്. അതൊക്കെ ഒരു കഥകളാണ്. ഞാനത് വലിയ ഫോട്ടോഗ്രാഫേഴ്സിന്റെ പല ബുക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം, എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെയാണ് നാട്ടിലിറങ്ങിയ അരിക്കൊമ്പിനെയൊക്കെ ആൾക്കാർ ഇത്രയും തവണ പരിചയമുണ്ടേ, ആ നാട്ടിൽ അവരെയൊക്കെ വിളിച്ച് പലവിടേക്കും കൊണ്ടുപോകാനും വരാനൊക്കെ വിളിച്ചിട്ട് പോകാലോ. അതൊക്കെ വെറുതെ പറയും,
0: നടക്കില്ല.
1: ഇല്ല, കാട് അതിന്റെ സ്വഭാവം, കാട്ടിൽ ജീവിക്കുന്ന അതിന് വേറെ ഒരു സ്വഭാവം തന്നെയാണ്.
0: അതുപോലെ തന്നെ ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം കടുവ അതാണ് ഏറ്റവും മെയിൻ, ഏറ്റവും ഇഷ്ടം അല്ലെ. ഈ വൺസ് നമ്മുടെ ഫ്രെയിമിൽ വന്ന ആ കടുവനെ പിന്നീട് കാണുന്നു, അതിനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടോ?
1: യെസ്, അത് പറ്റും, അത് പറ്റണം. അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, ഒരുപാട് ടൈഗർ നമ്മൾ പിന്നത് ഇന്ന സ്ഥലത്താണ് അതിന്റെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ആ ഒരു ടെറിട്ടറിയിൽ ആ ഒരു ടൈഗർ മാത്രം ഉണ്ടാവുള്ളൂ. നമ്മൾ വേറെ ടെറിട്ടറി അല്ലെങ്കിൽ ഇന്ന ടൈഗറെ നോക്കിപ്പോണെങ്കിൽ ആ 3 കിലോമീറ്ററിന്റെ അപ്പുറം തപ്പിപ്പോണം. അപ്പൊ അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യിച്ചാൽ അതിന്റെ വര, ദേഹത്തുള്ള വര നോക്കിയിട്ട് അതിന്റെ ഐഡന്റിഫൈ ചെയ്യും. ചിലതിനിവിടെ ഫൈറ്റ് കൂടിയതിന്റെയൊക്കെ പാടുകൾ ഉണ്ടാവും. അങ്ങനെയാണ് ഓരോ ടൈഗറിനും നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്നത്. 10-14 ടൈഗറോളം ഞാനത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്.
0: മനസ്സിലാവും.
1: നമ്മള് അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ ആൾക്കാരെ ട്രോള് ചെയ്ത്, കാരണം ഇപ്പൊ പണ്ടത്തെ പോലെയല്ല കയറി അടിക്കും. നമ്മളിപ്പോ കർണാടകയിലെ ടൈഗറിനെ എടുക്കുന്നു, അങ്ങനെ കുറെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയാം, കാരണം എനിക്ക് ഇനിയിപ്പം ഒന്നും പറയാനൊന്നുമില്ല. പലവിടെയും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രശ്നങ്ങളായത് അങ്ങനെയാണ്. നമ്മളൊരു കടുവ ടൈഗർ, കടുവ കർണാടകയിൽ നിന്ന് എടുക്കുന്നു, അത് ഇന്ന കാടുകളിൽ നിന്ന് മാറ്റി പറയുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടങ്ങും, അടിയിൽ കമന്റ് ഇട്ടിട്ട്. അങ്ങനെ ഒരുപാട് പേരിന്റെ പോസ്റ്റ് അങ്ങനെ വന്നിട്ടുണ്ട്.
0: ഇതിലൊരു പ്രശ്നമുണ്ട്,
1: ഉണ്ട്. കാരണം പഴയ പോലെയല്ല, എല്ലാവർക്കും ബുദ്ധിയുണ്ട്. പിന്നെ അവരത് നോക്കി കയറി അടിക്കും.
0: യെസ്, സാങ്കേതിക വിദ്യ കുറച്ചുകൂടി വളർന്നു
1: വളർന്നു
0: നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു.
1: അന്ന് നമ്മളെല്ലാം വിശ്വസിച്ചു. കാരണം അന്ന് നമുക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും, ഇവരൊക്കെ നമ്മളെങ്ങനെ കാട് കയറും എന്നുള്ളതൊക്കെ ഒരു ടെൻഷനായിരുന്നു അന്ന്. എങ്ങനെ കയറാൻ പറ്റും, എനിക്കൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണം. നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കുറെ കാര്യങ്ങൾ അത് ഇതൊക്കെ കുറച്ച് വേറെയാണ്, ഇതെല്ലാം കുറച്ച് നുണയാണ് തള്ളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരിക്കലും നുണ പറഞ്ഞിട്ടൊന്നും ഒരു ചിത്രം മാറ്റിയിടാനോ അതൊന്നും കഴിയില്ല.
0: ഇനി ഗസ്റ്റ് റൂമിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ആ ഒരു ഇടവേളയ്ക്ക് ശേഷം കാട്ടിലെയും കാട്ടിലെ മൃഗങ്ങളുടെയും വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വാഹന സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: ജസ്റ്റ് റോ വിത്ത് ഓൾ ഫേവറേറ്റ് വൈൻ. പ്രതിഭകളുടെ അതിഥികളാകുന്നു ജസ്റ്റ് റോ.
7: ക്യാമറ കണ്ണുകളിലൂടെ പകർത്തിയ കാടിന്റെ കാഴ്ചകൾ, മൃഗങ്ങളുടെ ഭംഗി, ആ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഗസ്റ്റ് റൂമിൽ കൂടെയാണ് ഇറ്റ്സ് മീ ആർജി ആയില്യ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് റൂമിലെ അതിഥി മഹേഷ് കലാലയമാണ്. നമുക്ക് തുടർന്ന് കേൾക്കാം ഗസ്റ്റ് റൂമിൽ.
8: പണ്ട് നമ്മൾ കാട് എന്ന് പറയുന്ന സമയത്ത് ആദിവാസി വിഭാഗം അവർക്ക് മാത്രമാണ് കാട് അറിയുന്നത്, കാട്ടിലേക്ക് പോകാൻ സാധിക്കുന്നത്. പിന്നീട് ഫുള്ള് നമ്മൾ കാണുന്നത് ഇപ്പോ സിനിമയിൽ വരുന്ന കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വീഡിയോസിൽ വരുന്ന കാര്യങ്ങൾ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കൊരു ലോകം നമുക്കറിയില്ല. പിന്നെ കഥകളിലൂടെ കേട്ടു വരുന്ന കാടുകൾ മാത്രമാണ്. ഇപ്പൊ കാട്ടിൽ കുറെ നിധിയുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതല്ലാതെ തന്നെ കുറെ അമൂല്യമായ വസ്തുക്കൾ കാട്ടിലുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ?
9: കണ്ടിട്ടല്ല, കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ, നമ്മള് ചെടി മരങ്ങൾ അതെല്ലാം ഔഷധ സസ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ.
8: അതല്ലാതെ എന്തെങ്കിലും
9: നിധി ഞാൻ തപ്പിപ്പോയിട്ടില്ല. എന്റെ യാത്ര മൃഗങ്ങളെ തപ്പിപ്പോയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിന്റെ പുറകിലേക്ക് പോയിട്ടില്ല.
8: അതല്ലാതെ ഇപ്പൊ അമൂല്യമായ കുറെ വസ്തുക്കളുണ്ട്,
9: ഔഷധ സസ്യങ്ങൾ ഒരുപാടില്ലേ, അതൊക്കെയല്ല നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന, കാടിനെ സംരക്ഷിക്കുന്ന. എന്താ ഇതെല്ലാം അവിടെ വേണം, എന്നാലേ നമുക്കും നിലനിൽപ്പ്
8: സാധിക്കുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും എടുക്കാൻ തോന്നുന്നു, എടുക്കുക,
9: കയ്യിലെടുക്കാനോ?
8: അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
9: ഇല്ല, അങ്ങനെ ഒരു പരിപാടിയും ഞാൻ ചെയ്യില്ല. നമ്മൾക്ക് അർഹത ഇല്ലാത്തൊന്നും ഞാൻ അവിടെ എടുത്തിട്ട് വരാറില്ല.
8: ഇപ്പൊ എടുക്കാൻ മാത്രല്ല, നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും പല കാര്യങ്ങൾ കാണുന്ന സമയത്ത്. അതിനൊന്ന് തൊടാൻ, അതിനൊന്ന് എടുക്കാൻ, അതെന്താ നോക്കാൻ, അതിലെപ്പോഴും ഒരു അപകടം ഉണ്ടോ?
9: അപകടം എടുക്കുന്നില്ല, നമ്മൾ എടുക്കരുത്. ഒരിക്കലും ഒരു കാട്ടിൽ പോയിട്ട് നമ്മൾ ഒരു സാധനം എടുത്ത് കൊണ്ടുവരരുത്. ഇപ്പൊ പല ടൈഗർ റിസർവിലും ഉണ്ട്, അവിടെ വന്ന് മരങ്ങൾ, വളർന്ന മരങ്ങൾ മറിഞ്ഞ് വീണാൽ പോലും അവരവിടെ നിന്ന് അത് എടുക്കില്ല. കാരണം അത് ചെതലിനുള്ളതാണ്, ചെതല് കഴിക്കാൻ വേറെ പക്ഷികൾ വരാം, വേറെ മൃഗങ്ങൾ വരാം, അങ്ങനെ. അപ്പൊ അത് അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഒന്നും നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് വരാനുള്ളൊരു അവകാശം ഒരാൾക്കും ഇല്ല.
8: ഇല്ല, അത് അവര് മാത്രമാണ്,
9: അവർക്കുള്ളതാണ്
8: അവരുടെ അവകാശം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിലെ കാടുകൾ, അതില് നമ്മൾ പറയാറുണ്ട് വനങ്ങൾ കുറയുന്നു, വൃക്ഷങ്ങൾ ഇല്ലാതാവുന്നു, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ ഒരു സൈഡിൽ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. കാടിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. പക്ഷെ അതിന് അതേ സെയിം ടൈം നമ്മൾ അതിനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതിയെ പതിയെ പതിയെ ഇല്ലാതാക്കി പോകുന്നുണ്ട്. മഹേഷ് എന്താ ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്?
9: പിന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ജീവിക്കണം. ഈ കാട് കുറഞ്ഞു വരുന്നത് സ്ഥലം കയ്യേറി ബിൽഡിങ്ങുകൾ വരുന്ന കുറെ ഇത് സംഭവിക്കാറുണ്ട്. ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത് കേരളത്തിൽ കാട് സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചകളില്ല
8: എന്നാണ്.
9: നമ്മുടെ വനംവകുപ്പായാലും അത്രയും നല്ല രീതിയിൽ അവർ നോക്കുന്നുണ്ട്,
8: പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്,
9: തർക്കമില്ല. ബാക്കി പിന്നെ ഈ റിസോർട്ട് മാഫിയകളെ പോലെയുള്ള സംവിധാനം അത് പിന്നെ സ്വാഭാവികമാണ്, എല്ലാവിടെയും നടക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ കേരളം മാത്രമല്ല, പല സ്ഥലങ്ങളിലെ ടൂറിസം അത്രയും വളർന്നു വരുന്നുണ്ട്. പക്ഷെ നമ്മളെ കാട് സംരക്ഷിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിലാണ്
8: കേരളം
9: നല്ല രീതിയിലല്ല
8: സംശയമില്ല.
9: കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ടൈഗറെ കാണാനായിട്ട് അവിടെയുള്ള ഗൈഡും അല്ലെങ്കിൽ സ്റ്റാഫുകളും നമ്മളെ അത്രത്തോളം അവർ കറക്കും കാട് മൊത്തം. ഇവിടെ അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇന്നിവിടെ പോകാൻ കഴിയില്ല, അത് കോർ ഏരിയ ആണ്, ബഫർ സോൺ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ. അവിടെ പല ഭാഗങ്ങളിലും അങ്ങനെയല്ല. അവിടെ ടിക്കറ്റ് എടുത്ത് അങ്ങ് കാട്ടിൽ കയറിയാൽ നമ്മൾക്ക് കാണിച്ചു തരണം. അവരൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ടിപ്പ് നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ അവർക്ക് അതിനു വേണ്ടി അവർ എന്തും അങ്ങനെ ചെയ്യും. പക്ഷെ കേരളത്തിൽ അത് പോസിബിൾ അല്ല.
8: കറക്റ്റ് ഒരു ലിമിറ്റ് ഉണ്ട്.
9: ആ പിന്നെ അതിനകത്തും യാതൊരു പെർമിഷൻ ഇല്ലാതെ കാട് കയറാൻ കഴിയില്ല. അതുപോലെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കേരളം ഒരു മാതൃക തന്നെയാണ്.
8: ഈ കാട് ഉൾക്കാട് അങ്ങനെ നമ്മൾ പറയാറില്ല.
9: അതെ അതെ അതെ.
8: എന്താ ഒരു ഡിഫറൻസ്?
9: ഉൾക്കാടുകളിൽ ആ ഗ്രീനറി എന്നും നിലനിൽക്കും. പിന്നെ രണ്ട്, നമ്മൾ ഈ ടൈഗറെയൊക്കെ ഞാൻ ടൈഗറിന്റെ കാര്യം പറയാം. ടൈഗറൊക്കെ കാണണമെങ്കിൽ ഒരുപാട് ഉള്ളിലേക്ക് ചെല്ലണം. കാരണം ഒരു മനുഷ്യൻ പോകുന്ന അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന പോകുന്ന ഭാഗങ്ങളിൽ സാധ്യത കുറവായിരിക്കും, ഇല്ലാന്നല്ല സാധ്യത കുറവായിരിക്കും. ഉള്ളിലേക്ക് പോകുമ്പോൾ കാടിന്റെ ഭംഗിയും സൗണ്ടും എല്ലാം ഒരു വ്യത്യാസം വരും.
8: അതുകൊണ്ട്
9: ഉൾക്കാടില്
8: പോയാൽ ആ കാടിനെ അറിയാൻ പറ്റാ.
9: ആ പിന്നെ അതൊരു ആ ഗ്രീനറി എന്നും ഏത് ചൂടുള്ള സമയത്തും അതങ്ങനെ ആ ഒരു പച്ചപ്പ് അവിടെ അങ്ങനെ ഉണ്ടാവും.
8: എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങളൊക്കെ ഇപ്പൊ നാട്ടിൽ പോരുന്നത്? നാട് ഇഷ്ടപ്പെട്ടിട്ടാണോ അതിന്റെ എണ്ണം കൂടി കൂടി വരാ? ദിനംപ്രതി നമ്മൾ നോക്കുന്ന സമയത്ത് കടുവ വരുന്നു, പുലി വരുന്നു, ആന വരുന്നു, അറ്റാക്ക് ചെയ്യുന്നു, അവിടെ കുറെ മരണങ്ങൾ സംഭവിക്കുന്നു.
9: അതിപ്പം പഠനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല.
8: ഉത്തരമുണ്ടോ, മനസ്സിലുണ്ടോ ഒരു കാൽക്കുലേഷൻ, ഒരു ഉത്തരം ഇതുകൊണ്ടാവാം എന്നുള്ളൊരു സംഭവം?
9: അതുകൊണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാല് കാടിനോട് ചേർന്ന് കിടക്കുന്ന ബൗണ്ടറികളിലെ കൃഷികള് അത് നിർത്താൻ പറ്റില്ല. കൃഷി വേണം, അതും വേണം. പക്ഷെ അതെല്ലാം ഒരു തവണ ഈ മൃഗങ്ങളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു തവണ ടേസ്റ്റ് ചെയ്ത് പോയാൽ വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതൊക്കെയാണ് ഈ മാങ്ങ സീസണിലും തേങ്ങയും അല്ലെങ്കിൽ വാഴയും ഉള്ള സമയങ്ങളിൽ ഇത് കൂടുതലായിട്ട് ഇറങ്ങി വരാൻ സാധ്യത ഉണ്ട്. അതിന്റെ പഠനങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. എന്തായാലും അതങ്ങനെ പോട്ടെ.
8: ആ നാട്ടിൽ വരുമ്പോഴാണ് അവർ അറ്റാക്ക് ചെയ്യുന്നുള്ളു. കാട്ടിൽ പോകുന്ന മനുഷ്യരെ അവർ ആക്രമിക്കുന്നില്ല, അങ്ങനത്തെ കേസുകൾ നമ്മൾ അറിയുന്നില്ല. പക്ഷെ നാട്ടിൽ വരുന്ന സമയത്ത് അവര് അക്രമകാരികളാണ്.
9: അതെ, ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ പ്രതീക്ഷിക്കാതെ അതിന് മുന്നിലേക്ക് വന്ന് പെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താല്, വാഹനം അതുപോലെ തന്നെയല്ലേ, നമ്മളൊരു അവിടുന്ന് സ്പീഡിൽ വരുന്ന വാഹനമാണെങ്കിൽ നമ്മളൊരു ഭാഗത്ത് ഒതുങ്ങി നിന്നാലും അത് അങ്ങനെ പോകും, തട്ടല്ല മുട്ടില്ലാക്കെ പോയി. ഇതുപോലെ തന്നെയാണ് കാടും നാടും. ഒരു ഡിസ്റ്റൻസ് എല്ലാത്തിനും വേണം. ഇതിന് മുന്നിലേക്ക് വന്ന് പെടുമ്പോഴാണ് സാധ്യത എനിക്ക് കൂടുതൽ തോന്നുന്നു, അറ്റാക്കിന്റെ സാധ്യത കൂടുന്നു.
8: ഓക്കെ, അതുപോലെ തന്നെ കാട്ടിൽ പോകുന്ന സമയത്ത് ശരീരഭാഷയ്ക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മുടെ മൂവ്മെന്റ്സ്, നമ്മൾ എങ്ങനെ നടക്കുന്നു, നമ്മൾ ഓരോ വെക്കുന്ന ഓരോ ചുവടിനും ഭയങ്കര പ്രത്യേകത ഉണ്ടെന്ന് പറയാറുണ്ട്. ലൈക്ക് നമ്മളും ഒരു അനിമലാണ്, നമ്മളൊരു മൃഗമാണ്. അത് അതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ
9: അതെങ്ങനെയാണെന്ന് അറിയോ? നിങ്ങൾ ചോദിച്ചു കറക്റ്റാ. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് കടുവയെ കാണുന്നതെന്നാണ്. അവര് നമ്മളെ കണ്ടിട്ടുണ്ട്. അപ്പോ നമ്മളെക്കാളും നമ്മൾ കാട്ടിലേക്ക് കാല് കുത്തിയാൽ അവർക്ക് വേഗം മനസ്സിലാകാൻ പറ്റും ഇന്നൊരാൾ എത്തിയിട്ടുണ്ട്. കാരണം നമ്മളെ, ഞാൻ പറഞ്ഞില്ലേ, ഈ സ്പ്രേ നമ്മളുണ്ടാക്കുന്ന സൗണ്ട് അതൊക്കെ അതിൻ്റെ ഒരു ഇതാണ്. അപ്പൊ അതാ ഞാൻ അത്രയും ശ്രദ്ധയോടെ കൂടെ നമ്മളൊരു ഭാഗത്ത് വെയിറ്റ് ചെയ്ത്, ഞാൻ പെർഫ്യൂമൊന്നും ഇല്ലാതെ ക്യാമറയിലെ ലെൻസ് വൈറ്റ് ഒക്കെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുക. അതിന് ഒരു ഒരു കാരണവശാലും ഡിസ്റ്റർബൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ കാടിലിൻ്റെ ഒരാളായി മാറിയാൽ മാത്രമേ നമുക്കൊരു നല്ല ചിത്രങ്ങൾ അവിടെ, അല്ലെങ്കിൽ നല്ല കാഴ്ചകൾ അതിനെ കാണാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഒപ്പം നമ്മൾ പോകണം, കാടിനൊപ്പം. കാട് എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ ഇറങ്ങണം,
8: എന്നാൽ മാത്രമേ
9: സാധിക്കുള്ളൂ.
8: ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് കാട്ടിലേക്ക്, അതായത് അവരുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലാണ്. നോർമലി നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ നമ്മൾ വിളിച്ചു പറയും, അമ്മ ഒരാൾ പുറത്ത് വന്നിട്ടുണ്ട്. അതേ ഒരു സൈൻ കിട്ടാറുണ്ടോ കാട്ടിൽ പോകുന്ന സമയത്ത്?
9: ആ പിന്നെ പക്ഷികളും മൃഗങ്ങളും എന്തായാലും ഒരാൾ, അതാ ഞാൻ ഒരു കടുവ വരികയാണെങ്കിൽ പോലും അവരവിടെ സൗണ്ട് ഇടും, മറ്റുള്ള മൃഗങ്ങളെ അറിയിക്കും. അതുപോലെ തന്നെയാ മനുഷ്യർ പോകുമ്പോ നമ്മൾക്കറിയില്ല എന്നേ ഉള്ളൂ, അവരവിടെ കമ്മ്യൂണിക്കേഷൻ അവരവിടെ നടത്തിയിട്ടുണ്ടാവും
8: തോന്നാറുണ്ട്.
9: തീർച്ചയായും അതില് വേണ്ട, ഒരു ആനയുടെ അടുത്ത് ചെല്ലാമോ അതിലൊരു സൗണ്ട് ഇടും അല്ലെ, അതിൽ ഒന്ന് വാണിംഗ്, നമുക്കൊരു വാണിംഗ് ആണ്, മറ്റുള്ള മൃഗങ്ങൾക്കൊരു ഇതും കൂടിയാണ്, ഇന്ന ഒരാൾ ഇവിടെ കയറിയിട്ടുണ്ട് എന്ന് പറയാണ്. അതുപോലെ തന്നെ പക്ഷികളും
8: എല്ലാം
9: ഇപ്പൊ
8: നമ്മളെ ഏറ്റവും കൂടുതൽ പിന്നെയും കാട്ടിൽ പോയാൽ പെട്ടെന്ന് കാണുന്നത് ആനയാണ്. ആനനെ പെട്ടെന്ന് കാണാൻ പറ്റാറുണ്ട് എന്ന് പറയാറുണ്ട്, ആനക്കൂട്ടങ്ങളെ കാണാറുണ്ട്, അതൊക്കെ ഉണ്ട്. അതിൽ തന്നെ ഈ ഒറ്റക്കൊമ്പന്റെ മുൻപിൽ പെട്ട അപകടമാണ് പ്രശ്നമാണ്, അതുപോലെ തന്നെ മോഴയാന അങ്ങനെ പറയാറുണ്ട്. അവര് ഡേഞ്ചറസ് ആണ്, സീനാണെന്ന് പറയാറുണ്ട്. അങ്ങനെയാണോ? എന്താ ഈ ഒറ്റക്കൊമ്പന് ഇത്രയും പ്രത്യേകത?
9: ഈ ഒറ്റക്കൊമ്പനും മറ്റുള്ള എല്ലാ ആനകളെയും മുന്നിൽ പോയി ചെന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു പ്രശ്നം ഏത് കൊമ്പന്റെ ഭാഗത്തും വന്നിട്ടില്ല. ഞാൻ അതിനെ കയറി ശല്യം ചെയ്യാത്തോണ്ടായിരിക്കാം. ഏതും ഞങ്ങള് അതിന് അവിടെ പ്രൊജക്റ്റായിട്ട് പോകുമ്പോൾ പോലും ഈ ഒന്ന് രണ്ട് കഴിഞ്ഞ അപകടങ്ങൾ നടന്നത് നമ്മളെ നടന്ന അതിന് അത് വരുന്ന വഴിയിൽ തന്നെയാണ് ഈ ഫോട്ടോഗ്രാഫേഴ്സ് വെയിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ. അപ്പൊ ആ വരുമ്പോ ഉള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അത് ഒരു ഡിസ്റ്റൻസിൽ നിന്നാലും ഒറ്റക്കൊമ്പിനും പ്രശ്നമില്ല, മോഴിയാനും പ്രശ്നമില്ല, ഫാമിലിയും പ്രശ്നമില്ല,
8: ആരും
9: പ്രശ്നമില്ല.
8: അകലം വേണം,
9: അകലം വേണം.
8: ഇപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് ഫോറസ്റ്റിന്റെ അടുത്ത് കൂടെയുള്ള റോട്ടിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ ക്രോസ് ചെയ്യാറുണ്ട്. ആ വീഡിയോസ് നമ്മൾ നോർമലി സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. ചിലവര് വളരെ കാമായിട്ട് പോകുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം അവരുടെ അടുത്ത് ചെയ്തില്ലെങ്കിൽ പോലും ചാർജ് ചെയ്യുന്ന കാണാറുണ്ട്. പെട്ടെന്നൊന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഓടി വരുന്നു, അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അപ്പൊ അതെന്തുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും
9: അത് അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, ഹോൺ അടിച്ചിട്ടുണ്ടാവും, ബൾബ് എന്തെങ്കിലും എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കാതെ ഒരിക്കലും കയറി വരില്ല, ഉറപ്പാണ്. തീർച്ചയായും അങ്ങനെയാണെങ്കിലൊക്കെ ഞാൻ എന്നെ എന്താ പറയാ പടവായിട്ടുണ്ടാവുന്ന പറയില്ലേ, അത് അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല.
8: അതില്ല, നമ്മൾ ഡിസ്റ്റർബ് ചെയ്തില്ലെങ്കിൽ അവർ
9: അവരുടെ വഴിക്ക്.
8: നോർമലി നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഒറ്റക്കൊമ്പനാണെങ്കിൽ അഗ്രസീവ് ആണ്, അവൻ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, അവൻ ഡേഞ്ചർ ആണ്, എടുത്തു കണ്ടാൽ നമ്മൾ തീർന്നു. അത് അതൊരു കഥയാണ്, അതുകൊണ്ട് നമുക്ക് നോർമലി ഒരു ആളിനെ കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വേണ്ട, റിസ്ക് ആണ്, റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറയാറുണ്ട്.
9: എനിക്ക് അങ്ങനെ ഒരു
8: ഫീലില്ല,
9: അതെല്ലാം ഇഷ്ടമാണ് വെച്ച് കഴിഞ്ഞാൽ അതിനെ ശല്യം ചെയ്യാത്ത രീതിയിലാകുമ്പോൾ. ഞാൻ ഇന്നത്തെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനോട് പറയുന്നതും അത് തന്നെയാണ്, നമ്മളൊരു ചിത്രത്തിന് വേണ്ടിയല്ല പോകുന്നത്, നമ്മൾ കാർഡ് മനസ്സിലാക്കി കാർഡ് തരുന്നത് പകർത്തുക എന്ന് മാത്രമേ നമ്മുടെ ഡ്യൂട്ടിയുള്ളൂ. അല്ലാതെ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടി റിസ്ക് ആയിട്ട് കുറെ സാധനങ്ങൾ എടുക്കുക, ആ രീതിയിൽ എനിക്ക് താല്പര്യമില്ല.
8: ഈ ഒരു ഫീൽഡിൽ ഈ റിസ്കി ഫാക്ടറും കൂടുതൽ തന്നെയല്ലേ? അതായത് ഇപ്പൊ നമുക്ക് ആദ്യം ഉണ്ടാവുന്ന പാഷൻ, പിന്നീട് അതൊരു എക്സൈറ്റ്മെന്റ്, അതൊരു ഓവർ എക്സൈറ്റ്മെന്റ്, അങ്ങനെ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ടല്ലോ. അങ്ങനെ പലരും ചെയ്യാറുണ്ട്. ഇപ്പോ കാർഡ് രാത്രി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അവിടെ സ്റ്റേ ചെയ്യാൻ നോക്കുന്നവരുണ്ട്, അതായത് അനുവാദം ഇല്ലാതെ സ്റ്റേ ചെയ്യാൻ നോക്കുന്നവരുണ്ട്. ഇതുപോലെ തന്നെ വളരെ റിസ്കി ഷോട്ട് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പോ അതും ഇതിനൊരു ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമല്ലേ?
9: ശ്രദ്ധ അവിടെ എന്തായാലും വേണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ കാടും കടുവയും അതൊക്കെ നമ്മളെ നമ്മൾ അറിയുന്നതാണ്, അങ്ങനെ ഒന്നും കാട്ടിൽ ചെല്ലുമ്പോഴും ഇല്ല. എത്ര എത്ര തവണ കാട്ടിൽ പോയ ആയ പോണ ആയ ആളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം അവരെപ്പോ വേണമെങ്കിലും നമ്മളെ കയറി അറ്റാക്ക് ചെയ്യും. കാരണം അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പെർമിഷൻ ഇല്ലാതെ പോകുന്നത്. അത് എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സിലായാലും അല്ലെങ്കിൽ ട്രക്ക് ചെയ്യുന്നവരായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ട് മുഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അതിപ്പോ മനുഷ്യനായാലും മൃഗമായാലും അങ്ങനെ തന്നെയാണ്, അതിൽ ഡൗട്ടില്ല.
8: ഡൗട്ടില്ല. അതായത് ഒരു പുതിയ പാഠം പഠിക്കുന്നത് പോലെയാണോ ഓരോ കാർഡും, അത് എത്ര തവണ പോയാലും?
9: ആ തീർച്ചയായും, അതാ ഞാൻ പറഞ്ഞത്, പറമ്പിക്കുളം കാർഡിലൊക്കെ മാസം ഞാൻ ചിലപ്പം 6-7 തവണ പോകും. അത് നമുക്ക് ഓരോ പോകുമ്പോഴും അനുഭവങ്ങൾ വേറെ തരുന്നു,
8: പുതുമകളുണ്ട്.
9: പിന്നെ അങ്ങനെ ബോറടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫീൽഡിലേക്ക് നിക്കില്ല.
8: ഓക്കെ, ഈ ബോറടിപ്പിക്കുന്നു അല്ലെങ്കിൽ ഫാമിലി, അതിലേക്കും കൂടി ഞാൻ കണക്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു. അതായപ്പോ മഹേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ സപ്പോർട്ടീവ് ആണ് ഫാമിലി, അല്ലേ? ഒപ്പം ഒരാൾ കൂടി ട്രക്ക് ചെയ്യാനായിട്ട് വരാറുണ്ട്. ഞാനതിങ്ങനെ നോക്കിയ സമയത്ത് അതൊരു ശരിക്കും ലക്കല്ലേ?
9: തീർച്ചയായും സപ്പോർട്ടിങ് ആണല്ലോ, ഏത് മേഖലയിലും നമ്മള് കേറുമ്പോ അവിടെ ഒരു ഇതാണ്, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നായാലും യാതൊരു തർക്കവുമില്ല. ഒരുപാട് ഫ്രണ്ട്സിന്റെ മീഡിയ ഇല്ല ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ അന്ന് തന്നിട്ടുള്ള സപ്പോർട്ടൊക്കെയാണ് പിന്നീട് അങ്ങോട്ട് എനിക്ക് ഈ മേഖലയിൽ വരാം. വലിയ സംഭവം ഒന്നല്ല, എന്നാൽ പോലും എന്റെ യാത്രക്കൊരു പ്രചോദനം അത് തന്നെയായിരുന്നു.
8: അത് തന്നെയാണ്.
0: ഇനിയും ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പറയാനായി ബാക്കിയുണ്ട്. അറിയാം, ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. Keep on listening to FM 90.4 KTK.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
4: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
3: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
5: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
5: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
3: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
6: അതിഥികളാകുന്നു.
7: ക്യാമറ കണ്ണുകളിലൂടെ പകർത്തിയ കാടിന്റെ കാഴ്ചകൾ, മൃഗങ്ങളുടെ ഭംഗി, ആറ് കഥയാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഗസ്റ്റ് റൂമിൽ കൂടെ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് റൂമിലെ അതിഥി മഹേഷ് കലാലയമാണ്. നമുക്ക് തുടർന്ന് കേൾക്കാം ഗസ്റ്റ് റൂമിൽ.
8: ഓക്കെ, ഇനിയിപ്പോ ന്യൂ കമേഴ്സ് ആയിട്ട് വരാൻ പോകുന്നൊരു, അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇപ്പൊ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എല്ലാവർക്കും അറിയാം. അവിടെ തന്നെ ഏറ്റവും വലിയ പോയിന്റ് ചേട്ടൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, വലിയ ക്യാമറ വേണമെന്നില്ല, മൊബൈൽ ഫോട്ടോഗ്രാഫി വളരെ പാഷനേറ്റ് ആയിട്ട് ആ ഫോൺ കൊണ്ട് കവർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് എന്താ പറഞ്ഞു കൊടുക്കുക? ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും കാടുകളിൽ പോയി ഇത്രയും സ്ഥലങ്ങൾ കണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അതിൽ നിന്ന് എന്ത് പറഞ്ഞു കൊടുക്കും?
9: ഇന്ന് വരുന്നവര് വരുമാനം പ്രതീക്ഷിച്ചിട്ട് വരരുത്, അത് ഒന്നാമത്തെ കാര്യം പറയാം. കാടിനോടുള്ള സ്നേഹം, കാടിനെ മനസ്സിലാക്കിയിട്ട് ചിത്രങ്ങൾ എടുക്കാനായിട്ട് ഇറങ്ങുക, അല്ലാതെ എന്തെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞ് ട്രാവൽ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു ടൈഗറെ കണ്ടാൽ മതി, അവരതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല. കാടെന്താണോ, കടുവ എന്താണോ, ആന എന്താണോ എന്നും അറിയുന്നില്ല. അവർക്കൊരു ചിത്രം, ഒരു ഫ്രെയിം, നാളെ സോഷ്യൽ മീഡിയയിലിടുന്നു, അവാർഡിന് കൊടുക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കാടിനെ കുറിച്ച് അത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, അങ്ങനെയുള്ള അറിവ് ഇപ്പോൾ കുറവാണ്. ഇന്ന് റീൽസിനും ഇതിനും വേണ്ടിയിട്ട് ഓടുന്നവരാണ്. ഞാൻ റീൽസൊക്കെ വളരെ ബാക്ക് ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വേറെ ലെവലായിരുന്നു. അന്നൊന്നും ഇതിൻ്റെ ആവശ്യം വരുന്നൊക്കെ അന്ന് മുതൽ ട്രാവൽ ചെയ്യുന്നില്ലേ, 10 മുതൽ ബട്ടർഫ്ലൈസ് മുതൽ തുടങ്ങിയതാണ്, ചിത്രങ്ങൾ എടുക്കാനായിട്ട് തുടങ്ങിയതാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇന്നത്തെ ഓട്ടമെല്ലാം സോഷ്യൽ മീഡിയ, മീഡിയൻ്റെ പുറകിൽ ഇങ്ങനെ ഓടുകയാണ്. നമുക്ക് കാടാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവിടെ പോകുമ്പോൾ കാടിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ്, എന്നിട്ട് ഫോട്ടോഗ്രാഫി ആയിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്.
8: ഓക്കെ, ഇപ്പൊ പുതിയൊരു കാട്ടിലേക്ക് പോവാണ്, എന്തായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവാം?
9: ഞാൻ അവിടെ ഏത് കാടാണ്, ഇപ്പൊ കെനിയ എക്സാമ്പിൾ എടുക്കാം, മസൈമാരയിലേക്ക് പോകുമ്പോൾ എനിക്കൊന്ന്, ഞാൻ 2 മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓരോ വീഡിയോസ് പലവരുടെയും ക്ലാസ് അവരുടെയൊക്കെ പറയുന്നത് കാടെങ്ങനെയാണ്, ആ കാട്ടിൽ പോയാൽ എന്തെല്ലാം സാധ്യതകളുണ്ട്, എവിടെയൊക്കെ പോകണം, ഏതെല്ലാം ഏരിയ പോകണം, എത്ര ദിവസം നിൽക്കേണ്ട വരും എന്നുള്ള കറക്റ്റായിട്ട് നമ്മളത് എടുത്തുകൊണ്ടേയിരിക്കും. കാരണം അവിടെ പോയാൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇപ്പം വാക്സിൻ വരെ നമ്മൾ ചെയ്തിട്ട് വേണം മസൈമാരെ പോകാനായിട്ട്. ഇവിടുന്ന് പല അസുഖങ്ങളും വരാനും വരാതിരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതെല്ലാം എടുത്തിട്ട് വേണം പോകാം. ഒരു കാട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. ഞാനത് വ്യക്തമായിട്ട് നോക്കും, നോക്കിയിട്ട് വേണം ട്രാവൽ ചെയ്യാൻ
8: പോവാൻ,
9: അല്ലെങ്കിൽ നമ്മൾ പോയത് വേസ്റ്റ് ആവും, പല പ്രശ്നങ്ങളും അവിടെ സംഭവിക്കാം.
8: ഈ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോഴാണ് ആരോഗ്യം എത്രമാത്രം പ്രധാനമാണ് ഈ ഒരു സംഭവത്തിൽ.
9: ഈ സംഭവത്തിലല്ല, എല്ലാ സംഭവത്തിലും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ എനിക്ക്, ഞാൻ കഴിഞ്ഞൊരു പ്രശ്നം എന്ന് പറയാം, ഞാൻ കെനിയ പോയിട്ട് എനിക്ക് ഭക്ഷണം സെറ്റായില്ല. ഞാൻ എല്ലാം നോക്കി, ഞാൻ നോക്കിയ ഹോട്ടലും അവിടെ ആയിരുന്നു, കിട്ടിയില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം സെറ്റായി. കുറച്ച് ദിവസം ആപ്പിളും പഴവും ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകേണ്ട വന്നു.
8: കുറച്ചുകൂടെ
9: പോയി വരുമ്പോഴത്തേക്കും ആള് ടയേർഡായി. പക്ഷെ എന്നാലും വിട്ടുകൊടുത്തിട്ടില്ല, അടുത്ത് നമ്മൾ പോകാനുള്ള പരിപാടി നോക്കുന്നു.
8: കാരണം സ്ലീപ്പ് ആണെങ്കിലും അതുപോലെ നമ്മൾ അവിടെ പോയി ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു, ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്.
9: അതാണ്, നല്ല ഹെൽത്തി ഫുഡൊക്കെ കൊണ്ടുപോകണം, കഴിക്കണം. അത് മാറ്റില്ല. പിന്നെ ആവശ്യത്തിനുള്ള മെഡിസിൻസ് നമ്മൾ അവിടെ കാണണം. ഒരു ഹോസ്പിറ്റലെല്ലാം 40-50 കിലോമീറ്റർ അപ്പുറമായിരിക്കുമ്പോൾ ഇവിടെയൊക്കെ അടുത്ത് സംവിധാനങ്ങളുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ അത്രയും അടുത്ത്, പല കാടുകളും അങ്ങനെ ഇല്ല, എന്നാലും എന്തെങ്കിലും ഒരു എമർജൻസിക്ക് വിളിച്ചാൽ ചില കാടുകളിൽ പോയാൽ ഇതൊന്നും നടക്കില്ല. 40-45 കിലോമീറ്റർ പോയിട്ടാണ് ഒരു ഹോസ്പിറ്റൽ. അവിടെ നിന്നും നമ്മളെ കേരളത്തിലെ പോലെയുള്ള സംവിധാനങ്ങൾ പോലും ഉണ്ടാവില്ല. ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് പോലും ഉണ്ടാവില്ല. എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ട്രാവൽ ചെയ്യാനായിട്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മാക്സിമം ഈ വൈൽഡ് ലൈഫിൽ വരുന്ന ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം പല ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊക്കെ അവിടെ കുറഞ്ഞതുകൊണ്ട്.
8: അതുപോലെ തന്നെ കാടിനകത്ത് അകപ്പെടുക, നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് ട്രക്കിങ്ങിന് പോകുന്നു, അകപ്പെട്ടു, പിന്നീട് പുറത്തേക്ക് എത്താൻ പറ്റുന്നില്ല. നമ്മൾ പോയി അതേ വഴി നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത എന്തുകൊണ്ടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അകപ്പെട്ടു പോകുന്നേ?
9: അതാ, ഈ കാടിനെ കുറിച്ച് അറിയാത്തോണ്ടാ. വ്യക്തമായിട്ട് അവന് അവിടെ ഒരു ഐഡിയ ഇല്ല. പിന്നെ രണ്ട്, നമ്മളെ നയിക്കുന്ന ഒരാളിന്റെ കൂടെ ആയിരിക്കണം എപ്പോഴും പോവാൻ. കേരളത്തിലാണെങ്കിലും നമുക്കൊരു ഗൈഡ് ഉണ്ടാവും. കേരളത്തിലാണെങ്കിലും തമിഴ്നാടാണെങ്കിലും കർണാടകയിലാണെങ്കിലും നമ്മളിപ്പം ഗൈഡ് ഉണ്ടാവും. അവർ പറയുന്ന അതിനപ്പുറം നമ്മൾ സഞ്ചരിക്കാൻ നിന്നാലാണ് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരിക. അതാണ്, അല്ലാതെ ഒറ്റയ്ക്കൊരിക്കലും കാട്ടിലേക്ക് പെർമിഷൻ ഇല്ലാതെയോ ഒന്നും കയറാൻ കഴിയില്ല. ഞാനാണെങ്കിൽ പോലും ഇപ്പോഴും ഗൈഡ് നമ്മളെ കൂടെ ഉണ്ടാവും. എപ്പോഴും ഗൈഡ് നമ്മളെ കൂടെ വേണം. കാടിനെ അറിയുന്നവർ ഏത് വഴിയിൽ കൂടെ പോയാലും തിരിച്ച് നമ്മളെ കാട്ടിലേക്ക്, തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഗൈഡ് നമ്മളെ കൂടെ വേണം. എന്നാലേ ഇതിനേക്ക് ഇറങ്ങാൻ പറ്റൂ. കാടാണ് അവസാനം, ഇല്ല അങ്ങ് നീണ്ടു കിടക്കുകയാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ ശ്രദ്ധ ഇന്നത്തെ എല്ലാ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്കായാലും നാട്ടിലേക്ക് ഇറക്കുന്നവർക്കും ശ്രദ്ധ, അതൊരു ശ്രദ്ധ എന്തായാലും വേണം.
8: യെസ്, ഓക്കെ. അതുപോലെ തന്നെ ഇനിയിപ്പോ കാത്തിരിക്കുന്ന ക്ലിക്കർ, അതുപോലെ കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടോ, ഒരു അവാർഡ് വിന്നിങ് മൊമെന്റ്?
9: അവാർഡല്ല, എനിക്ക് കുറേ രാജ്യങ്ങള് കവർ ചെയ്യണമെന്നുണ്ട്. അതാണ് എൻ്റെ അടുത്ത ഡ്രീം. ഞാൻ കെനിയ 3 തവണ പോകും, 3 ക്ലൈമറ്റിൽ, അതുറപ്പ് തന്നെയാണ്. അപ്പൊ അതിനുള്ളൊരു അടുത്ത തയ്യാറെടുപ്പാണ് ഇപ്പോ വെച്ചുകൊണ്ടിരിക്കുന്നത്.
8: അതെന്താ ഈ 3 ക്ലൈമറ്റ്?
9: 3 ക്ലൈമറ്റ് കാടിന്റെ ഭംഗികള് ഓരോന്ന് അറിയാൻ വേണ്ടിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മഴക്കാലത്ത് കാണുന്ന കാടിന്റെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും, വേനൽക്കാലത്ത് വേറെ. അപ്പൊ അത് അറിയാൻ വേണ്ടിട്ട് നാളെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും, എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആരോ പറഞ്ഞത് പറഞ്ഞു കൊടുക്കാതെ നമ്മൾ കണ്ടിട്ടും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു രസമായിരിക്കും, അതൊരു പൂർണ്ണതയിലെത്തും.
8: യെസ്, അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ, അതായത് നമ്മൾ അറിയില്ല ഓ ഇത്തരത്തിൽ മൃഗങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കാര്യം, കാട്ടുപോത്ത് പക്ഷേ നോർമലി ബ്ലാക്ക് കളറാണ്, പക്ഷെ ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയത് വൈറ്റ് കളറിലുള്ള കാട്ടുപോത്തിന്റെ പിക്ചേഴ്സ് വന്നിരുന്നു. അത് എന്തുകൊണ്ടാണ് റീസൺ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ജനറ്റിക്കലി ഉള്ള സംഭവങ്ങളാണോ, വേറെ വല്ല ഈ ഒരു വിഭാഗം തന്നെ ഉണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടാണ് നമുക്ക്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ആ ക്യാമറ കണ്ണിൽ നിന്ന് നമുക്ക് എത്തുന്നു. നമ്മൾ അപ്പോഴാ കാണുന്നത് വൈറ്റ് കളറിൽ കാട്ടുപോത്തോ. അതുപോലെ ഒരു എക്സ്പീരിയൻസ് മഹേഷ് തന്നെ എന്തെങ്കിലും ഉണ്ടോ?
9: അങ്ങനെ എനിക്ക് കണ്ടിട്ടില്ല. ഞാൻ കരിമ്പുലിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കരിമ്പുലി, അത് ഈ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നം വരുമ്പോ സംഭവിക്കുന്നതാണല്ലോ. കരിമ്പുലിയായിട്ട് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പലവടി നമ്മൾ കരിമ്പുലി അല്ലെങ്കിൽ ബ്ലാക്ക് പാന്തർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടാറുണ്ടല്ല. അത് ജനറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ത്യയിലെ കാടുകളിലുള്ളത്.
8: ജനറ്റിക് ആണ് കേട്ടോ, അത് പുതിയൊരു അറിവായിരുന്നു. നമ്മൾ ബ്ലാക്ക് പാന്തർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്.
9: ജനറ്റിക് ആണ്, ജനറ്റിക് ആണ്. ഇപ്പൊ പല കാടുകളിലും ആ ഒരു
8: വന്നിട്ടുണ്ട്. കേരളത്തിലെ കാടുകളുണ്ടോ?
9: കേരളത്തില് നമ്മളുടെ ഏതൊരു ഒരു എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേരളത്തിൽ. ഞാൻ ഫോട്ടോ ഇല്ല, കർണാടകയിലുണ്ട്. കർണാടകയിലും മുതുമല്ലയിലും ആ ഭാഗങ്ങളിലല്ലാതെ ഉണ്ട്.
8: അല്ലാതെ നമ്മുടെ കേരളത്തിൽ
9: തടോബയിലുണ്ട്.
8: ഓക്കെ, കേരളത്തിൽ കോമൺലി കാണുന്ന കുറച്ച് മൃഗങ്ങൾ ഏതായിരിക്കും? കാട്ടിലേക്ക് പോവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന
9: ഒരുപാടുണ്ടല്ലോ.
8: എന്നാലും ഇത്തിരി കൂടി റയർ ആണ്.
9: പക്ഷേ പറമ്പുകുളത്തൊക്കെ ആണെങ്കിൽ കയറി പോകുമ്പോൾ തന്നെ മാൻകൂട്ടം, കാട്ടുപോത്ത്, കരിങ്കുരങ്ങ്, പിന്നെ വാൾപ്പാറയത്തിലെ വാൾപ്പാറയുടെ മെയിൻ സാധനം സിംഹവാലങ്കുരങ്ങ്, അതെല്ലാം റോഡ് സൈഡ് ഉണ്ട്. അതിപ്പോ നെല്ലിയാമ്പതിയിലും നമുക്ക് പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ റോഡ് സൈഡ് തന്നെ സിംഹ, നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പൊ അവരുടെ ഒരു ഗ്രൂപ്പ് അവിടെ എത്തിയിട്ടുണ്ട്.
8: ഈ കുരങ്ങന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന സമയത്ത് കുറച്ചും കൂടി അഗ്രസീവാണ്. അഗ്രസീവ് മീൻസ് നമുക്കൊരു ക്യൂട്ട് മൊമെന്റ് ആണ്, നമ്മൾ എടുത്തേക്ക് വരും, നമ്മൾ എന്തെങ്കിലും കൊടുത്താ വാങ്ങും. അതുപോലെ കാട്ടി പോകുമ്പോ ഇങ്ങനെ കുറെ കാണുമ്പോൾ
9: കൊടുക്കാറില്ല, ആവശ്യത്തിലേറെ ഭക്ഷണം ആ കാട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കൊടുക്കുമ്പോഴാണ്
8: പ്രശ്നം.
9: അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. അവർക്ക് കഴിക്കാൻ അവിടെ ഉള്ളതുണ്ട്, കാട്ടിനകത്തും ഉണ്ട്. പിന്നെ നമ്മളായിട്ടൊന്നും കൊടുക്കണ്ട,
8: ഒന്നും കൊടുക്കണ്ട. എടുത്തേക്ക് വരാൻ നമ്മുടെ സാധനങ്ങൾ എടുക്കാൻ നോക്കുക, അങ്ങനെ
9: അതൊക്കെ ഉണ്ട്, കോമൺ ആയിട്ട് നടക്കുന്നതാണ്. പക്ഷെ നമ്മളൊരിക്കലും അതിന്റെ അടുത്ത് പോകാൻ നിൽക്കരുത്. അതാ എല്ലാ ഏത് മൃഗത്തിന്റെ അടുത്ത് നമ്മളിങ്ങനെ പോയി നിൽക്കരുത്.
8: കുറച്ചൊരു ഡിസ്റ്റൻസ് വേണം,
9: വേണം തൊടാനോ അതൊന്നും പറ്റില്ല. ഞാൻ ഇതുവരെ തൊടാനുള്ള പല ചാൻസുകളും കിട്ടിയാൽ പോലും ഞാനത്
8: അവോയ്ഡ് ചെയ്യാറാണ്.
9: ആവശ്യങ്ങൾ വരുന്നില്ല, കാണുക, ആസ്വദിക്കുക, ചിത്രങ്ങൾ എടുക്കുക,
8: വരാ. അതുപോലെ തന്നെ കാട്ടില് വരുന്ന സമയത്ത് പാമ്പ് ഭയങ്കര പ്രശ്നമാണ്, കാടാണ് അവരുടെ ടെറിട്ടറിയും ആണ്. അതുപോലെ അവരുടെ സ്കിന്നും കാടും എല്ലാം ഭയങ്കര ബ്ലെൻഡ് അല്ലേ. നമ്മളാണെങ്കിൽ വളരെ മൂവ് ചെയ്ത് നടക്കാണ്, സ്ലോലി മൂവ് ആണെങ്കിൽ പോലും ഇവരെവിടെ ഇരിക്കുന്നു, എവിടെയാണ്, ഒരു അപകട സാധ്യത കൂടുതലല്ലേ. പാമ്പിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ മറ്റുള്ള മൃഗങ്ങളെ പിന്നെ നമുക്ക് കാണാം, ആ ഒരു കാര്യം ഉണ്ടല്ലോ. പക്ഷെ പാമ്പ്
9: നമ്മളത് ഷൂ അതേപോലെയുള്ള സംവിധാനങ്ങൾ അങ്ങനെയുള്ള കവർ ചെയ്യുന്ന ഷൂ അവൈലബിൾ ആണല്ലോ, അതൊക്കെ ഇട്ടിട്ട് വേണം കാട്ടിലേക്ക് ട്രക്ക് ചെയ്യാനായിട്ട്.
8: കാണാറുണ്ടോ?
9: വലിയ
8: പേടിയൊന്നുമില്ല.
9: പേടി
8: അതുണ്ടെങ്കിൽ പണിക്ക് പോകില്ലല്ലോ.
9: പേടി വേണം,
8: പക്ഷേ
9: ജീവിതത്തിൽ എന്തായാലും പേടി വേണല്ലോ, അല്ലെങ്കിൽ അത് ശരിയാവില്ല.
8: ശരിയാവില്ല,
9: നമുക്ക് അഹങ്കാരം കൂടും, അപകടവും കൂടും, അതിനൊപ്പം അപകടവും കൂടും.
8: ഓവർ കോൺഫിഡൻസ്
9: വേണ്ട.
8: പാമ്പിന്റെ
9: ഭാഗത്തായിട്ട് നമ്മൾ ചിലപ്പോൾ എങ്ങനെയും ചവിട്ടാനൊക്കെ സാധ്യതയുണ്ട് ഈ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴേ. നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ, പുല്ലിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടക്കായിരിക്കും, പക്ഷെ ഒന്നും അറിയില്ല. ഷൂ അതുപോലെയുള്ള സംവിധാനങ്ങൾ കണ്ടാ മതി.
8: കണ്ടാ മതി. ഓക്കെ, ഞാൻ എന്റെ ഒരു ക്യൂരിയോസിറ്റിക്കാണ്, ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരിക്കലും റിയാലിറ്റി സംഭവിക്കാൻ പോകുന്നില്ല, എങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം കടുവയാണ്. കടുവേനാണ് ഏറ്റവും കൂടുതൽ പകർത്തുന്നത്. ആ കടുവയുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു അവസരം കിട്ടി, കടുവ സംസാരിക്കുന്നു മനുഷ്യനെ പോലെ. അങ്ങനെയാണെങ്കിൽ മഹേഷ് ഏട്ടന് ആ കടുവയുടെ അടുത്ത് ചോദിക്കാം, ഒന്ന് ചോദ്യം എന്തായിരിക്കും? ഞാൻ വളരെ ക്യൂരിയസിറ്റി ഫണ്ണി ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്.
9: കടുവയോട് ചോദിക്കണം,
8: കടുവയോട് ചോദിക്കണം, എന്ത് ചോദിക്കും?
9: കടുവയുടെ പേര് ഞാൻ ആദ്യം ചോദിക്കും. എത്ര കൊല്ലായി ഇവിടെ വന്നിട്ട്? അതൊക്കെ
8: അവരുടെ ഒരു കാര്യം എനിക്ക് എക്സൈറ്റഡ് ആണ്, എനിക്ക് ആ കാര്യം അറിഞ്ഞാ കൊള്ളാം, വൈ, അങ്ങനെ ഒരു ചോദ്യം ഇതുവരെ വന്നിട്ടുണ്ടോ?
9: ഇത് കടുവയുടെ പിന്നീട് കാര്യം കൂടെ ഞാൻ പറയാം. അത് ഫണ്ണി ആയിട്ടുള്ള കാര്യമല്ല, ഞാനൊന്ന് അത് നിങ്ങള് നമ്മളിപ്പം ഒരു ഇതിന്റെ ഒരു ഈ കണക്കെടുക്കുമല്ലോ കടുവയുടെ. ഞാൻ മുമ്പ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന കടുവ ആണോ എന്നറിയോ, എങ്ങനെ അറിയാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് വരകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇപ്പൊ ബോർഡറിലുള്ള രണ്ട് കാടുകൾ തമ്മിലാകുമ്പോൾ ഈ ടൈഗർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ റിസർച്ച് ടീമുകൾ കടുവയെ മനസ്സിലാക്കുന്നത് ഇത് കർണാടകയിൽ നിന്ന് വന്ന കടുവയാണോ അല്ലെങ്കിൽ ഇവിടെ കുറെ കാണുന്ന കടുവയാണോ എന്നുള്ളത് നമ്മൾ ഈ വരകളിലൂടെയാണത് മനസ്സിലാക്കുന്നത്. ക്യാമറ ട്രാപ്പ് വഴിയും മനസ്സിലായി, സ്ഥിരം നിൽക്കുന്ന കടുവ അല്ലെങ്കിൽ ഈ രണ്ട് മാസം ക്യാമറയിൽ പതിയുന്ന കടുവ മിക്കവാറും ഇവിടെയുള്ളതായിരിക്കാം. ഇടയിൽ വന്നു പോകുന്നത് ബോർഡറിലെ കടുവയൊക്കെ, അതായത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വരകളിലും സ്കിന്നിന്റെ വ്യത്യാസങ്ങളെല്ലാം നോക്കിയിട്ടാണ്
8: മനസ്സിലാക്കാറ്. ശരിയാണ്. ഓക്കെ, അത് ഇങ്ങനെ ഇപ്പൊ ഗവേഷണം ചെയ്യുന്നവർ പറയാറുണ്ട്.
9: അതായത്
8: ഒരു പുതിയ സ്പീഷീസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അവര് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെ കൂട്ടിയിട്ടാണ് പോവാറ്. അങ്ങനെ പോവാറുണ്ടോ ചേട്ടൻ? എക്സ്പീരിയൻസസ് ഉണ്ടോ?
9: ഞാൻ മുമ്പെല്ലാം പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മളെ റിസർച്ചിന് ബട്ടർഫ്ലൈ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോവാറുണ്ട്. എലിഫന്റ് സെൻസസിനൊക്കെ അവരുടെ പാർട്ടായിട്ട് മാറ്റും. അത് ഇതാ, ഈ ചിത്രങ്ങളാണ് നമ്മൾ പിന്നീട് ഡേറ്റകളായിട്ട്
8: ഇപ്പൊ പ്രൊഫഷൻ, അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഒരു മെസ്സേജ് പറയാൻ പറഞ്ഞ എന്ത് പറയും?
9: എല്ലാവർക്കും
8: വേണ്ടിട്ട്
9: ഒരുപാട് യാത്ര ചെയ്യുക, നല്ല നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം കൊണ്ടുപോവുക, ഈ പ്രകൃതിയെ സംരക്ഷിക്കുക. പ്രകൃതി ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴാണ് അതും അവിടെ നിലനിൽക്കുള്ളൂ.
8: യെസ്,
9: അതാണ് എനിക്ക് പറയാനുള്ളത്.
8: അടിപൊളി. ഇനി വേ ഒരുപാട് നേരം സംസാരിച്ചു. കാട് നമുക്ക് പുതിയ അറിവാണ്, എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ചേട്ടൻ പോലും പറയുന്നുണ്ട് ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഇനിയും ഇനിയും ഒരുപാട് പിക്ചേഴ്സ് കിട്ടട്ടെ, മറ്റാരുടെയും ക്യാമറ കണ്ണിൽ പതിയാത്ത തരത്തിലുള്ള പിക്ചേഴ്സ് കണ്ട് കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. അപ്പൊ എന്തായാലും ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80 സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: എന്താ ചേട്ടാ ഒരു വിഷമം?
5: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
4: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
8: അഹല്യ FM 90.4 കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരുടെ നിയമങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ലാ പോയിന്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ആയില്ല. നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു സേവിംഗ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ കാണും അല്ലെ. ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമ്മളോട് ബാങ്ക് ഉദ്യോഗസ്ഥർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താ ആരെയാണ് നോമിനി ആയിട്ട് വെക്കേണ്ടതെന്ന്. എന്നാൽ പലരും ഇതിന് വലിയ പ്രാധാന്യം നൽകാറില്ലാളെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ പേര് വെറുതെ അങ്ങ് എഴുതി കൊടുക്കാറുണ്ട്. ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഈ ബാങ്ക് നോമിനേഷൻ? അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് ഉടമ മരണപ്പെടുകയാണെങ്കിൽ ആ അക്കൗണ്ടിലുള്ള പണം ആർക്ക് കൈമാറണമെന്ന് ബാങ്കിന് നൽകുന്ന മുൻകൂട്ടിയുള്ള ഒരു നിർദ്ദേശമാണ് കേട്ടോ ഇത്. അപ്പോ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 45 ZE പ്രകാരമാണ് ഈ ഒരു അവകാശം ജനങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു അക്കൗണ്ടിൽ കൃത്യമായി നോമിനിയെ വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ഉടമയുടെ മരണശേഷം ആ പണം വളരെ വേഗത്തിൽ ബാങ്കിൽ നിന്ന് പിൻവലിക്കാനായിട്ട് സാധിക്കും. ഇനി നോമിനി ഇല്ലെങ്കിൽ മരിച്ചയാളുടെ പണം തിരികെ കിട്ടാൻ വേണ്ടി കുടുംബാംഗങ്ങൾ മാസങ്ങളോളം ഈ ഒരു ബാങ്കുകൾ കയറി ഇറങ്ങേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളിലും നോമിനിയെ വെച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ഉറപ്പുവരുത്തുക. ഇനി നമ്മൾ ഇതിന്റെ അടുത്ത സുപ്രധാന വശങ്ങളിലേക്കാണ് പോവാനായിട്ട് പോകുന്നത്. തുടർന്ന് കേൾക്കാം ലാ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ് പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. നിയമവും നിയമവശങ്ങളുമായി കൂടെയുണ്ട് ഞാൻ ആയില്ല. നമ്മൾ ആദ്യം പറഞ്ഞത് നോമിനേഷന്റെ പ്രാധാന്യത്തെ കുറിച്ചായിരുന്നു അല്ലേ? ഇനി ഭൂരിഭാഗം ആളുകൾക്കുമുള്ള വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ തിരുത്താൻ പോകുന്നത്. അതായത്, പലരും വിചാരിക്കുന്നത് ഞാൻ അക്കൗണ്ടിൽ ഒരാളെ നോമിനി ആക്കി കഴിഞ്ഞാൽ എന്റെ മരണശേഷം ആ പണം മുഴുവൻ നോമിനിക്ക് മാത്രമുള്ളതാണ്, മറ്റാർക്കും അതിൽ അവകാശമില്ല എന്നാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് തികച്ചും തെറ്റായ ധാരണയാണ് കേട്ടോ. അതാദ്യം മനസ്സിലാക്കണം. കാരണം എന്താ, ഇക്കാര്യത്തിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വളരെ വ്യക്തമായ ഒരു വ്യാഖ്യാനമുണ്ട്. അതായത്, സുപ്രീം കോടതിയുടെ നിരീക്ഷണ പ്രകാരം നോമിനി എന്നാൽ പണത്തിന്റെ യഥാർത്ഥ ഉടമയോ അല്ലെങ്കിൽ പൂർണ്ണ അവകാശിയോ അല്ല. നോമിനി എന്നത് ബാങ്കിനെ സംബന്ധിച്ച് വെറും ഒരു ട്രസ്റ്റേ അഥവാ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. അപ്പോ അക്കൗണ്ട് ഉടമ മരിക്കുമ്പോൾ ബാങ്ക് ആ പണം നിയമപരമായ തടസ്സങ്ങളില്ലാതെ നോമിനിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്. അപ്പൊ ബാങ്കിന്റെ ഉത്തരവാദിത്തം അവിടെ തീരുന്നുണ്ട്. എന്നാൽ ആ പണം മരിച്ച വ്യക്തിയുടെ നിയമപരമായ അവകാശികൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. അപ്പൊ മരിച്ചയാൾക്ക് ഭാര്യയോ മക്കളോ മാതാപിതാക്കളോ ഉണ്ടെങ്കിൽ നോമിനി ആ പണം വാങ്ങി ഇവർക്ക് വീതം വെച്ച് നൽകാനായിട്ട് നിയമപരമായിട്ട് എന്താണ്, ബാധ്യസ്ഥനാണ്. അപ്പോ പണം സ്വന്തമാക്കാൻ വേണ്ടി നോമിനിക്ക് അവകാശമില്ല എന്നൊരു കാര്യം എപ്പോഴും ഓർക്കണം. ഇനി നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാൻ വേണ്ടിയിട്ട് നിയമവശങ്ങൾ ബാക്കിയുണ്ട്. തുടർന്ന് കേൾക്കാം ലോ പോയിന്റ് ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. Law Point-മായി നിയമവും നിയമവശവും പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഞാൻ ആയിയ. Law Point തുടരുന്നു. അങ്ങനെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, പെട്ടെന്നൊരു മരണം ഉണ്ടാകുമ്പോൾ മരിച്ച വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നോമിനിയെ വെച്ചിട്ടുണ്ടാവാറില്ല, അല്ലെങ്കിൽ നോമിനിയായി വെച്ച വ്യക്തി അക്കൗണ്ട് ഉടമയ്ക്ക് മുൻപേ മരണപ്പെട്ടിട്ടുണ്ടാകാം. ഇങ്ങനെ വരുമ്പോൾ നോമിനേഷൻ ഇല്ലാത്ത അക്കൗണ്ടുകളിലെ പണം എങ്ങനെയാണ് അവകാശികൾക്ക് തിരികെ ലഭിക്കുക, അതിനുള്ള നിയമവഴികൾ എന്തൊക്കെയാണ്, ആ കാര്യമാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് ഒരു അക്കൗണ്ടിൽ നോമിനി ഇല്ലാതെ വരികയും വലിയൊരു തുക നിക്ഷേപമായി ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ ബാങ്കുകൾ മരിച്ചയാളുടെ അവകാശികളോട്, അതായത് ലീഗൽ ഹയർ, ആ ഒരു ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് അഥവാ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും. ഇത് അതാത് താലൂക്ക് ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസർ വഴിയും അന്വേഷണത്തിന് ശേഷം തഹസിൽദാർ നൽകുന്ന രേഖയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയോ കോടികളോ ആണെങ്കിൽ ബാങ്കുകൾ സിവിൽ കോടതിയിൽ നിന്നുള്ള സക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ഉത്തരാധികാര സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടേക്കാം. ഇത് കോടതി വഴി മാത്രം ലഭിക്കുന്ന ഒന്നായതുകൊണ്ട് വലിയ സമയ താമസവും ചിലവും വരാറുണ്ട്. എന്നാൽ ചെറിയ തുകകളാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന മരണ സർട്ടിഫിക്കറ്റും അവകാശികളുടെ സത്യവാങ്മൂലവും കൂടി സ്വീകരിച്ച് പണം നൽകാനായിട്ട് ബാങ്കുകൾക്ക് അനുവാദമുണ്ട്.

0: Law Point. Know your rights.
1: Yes, once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ അയിലിയാനട്ടോ. അങ്ങനെ ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്താൻ പോവാണ്. ഒരു വ്യക്തി മരണപ്പെട്ടു, അവകാശികൾ അല്ലെങ്കിൽ നോമിനി ബാങ്കിൽ പോയി മരണ സർട്ടിഫിക്കറ്റും ആവശ്യമായ അപേക്ഷകളും സമർപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ബാങ്കുകൾ മാസങ്ങളോളം ഈ ഒരു പണം നൽകാതെ ഫയൽ വെച്ച് താമസിപ്പിച്ചാൽ എന്ത് ചെയ്യും? ഇതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, അതായത് RBI, കർശനമായിട്ടുള്ളൊരു ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ RBI നിയമപ്രകാരം മരണപ്പെട്ട വ്യക്തിയുടെ ക്ലെയിം അപേക്ഷകള് ആവശ്യമായ കൃത്യമായ രേഖകൾ സഹിതം നോമിനിയോ അവകാശികളോ ബാങ്കിൽ സമർപ്പിക്കുകയാണെങ്കിൽ കൃത്യം 15 ദിവസത്തിനകം ബാങ്കുകൾ ആ ഒരു പണം വിട്ടു നൽകിയിരിക്കണം. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു കാലാവധി നീട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി ബാങ്കുകൾക്ക് അവകാശമില്ല. അപ്പോൾ ബാങ്ക് ഇതിൽ വീഴ്ച വരുത്തിയാൽ ഉപഭോക്താക്കൾക്ക് ബാങ്കിന്റെ ഉയർന്ന അധികാരികൾക്കോ അല്ലെങ്കിൽ RBIയുടെ ബാങ്കിംഗ് ഓംബുഡ്സ്മാനിലോ പരാതി നമുക്ക് നൽകാനായിട്ട് പറ്റും. അപ്പോൾ ബാങ്കിംഗ് നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടിയുള്ളതാണല്ലേ, അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നതാണ്. അപ്പോൾ ഡേ കേട്ടുകൊണ്ടിരിക്കുന്ന ലോ പോയിന്റ് ആണ് ഇന്ന്. നമ്മൾ ലോ പോയിന്റിൽ പറഞ്ഞ ഈ ഒരു നിയമവും നിയമവശങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്നത്തെ ലോ പോയിന്റിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ലോ പോയിന്റുമായി മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ RJ Ailya signing off. Keep on listening. Aliya from 90.4 KTK to Kutukoda.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 1,00,000 രൂപ വീതം 100
6: ബമ്പർ സമ്മാനമായി BMW കാർഡ്,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽ വിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
5: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
0: മഴയും വെയിലും മാറി മറയുന്ന ഒരു മനോഹരമായ ഞായറാഴ്ച പ്രഭാതത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മുടെ ചുറ്റുവട്ടത്തും സംസ്ഥാനത്തും രാജ്യത്തും അതിരുകൾ കടന്ന് ആഗോളതലത്തിൽ അരങ്ങേറിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുമായി ആഴ്ചവട്ടം ആരംഭിക്കുന്നു. കൂടെയുണ്ട് ഞാൻ സുന. ഒട്ടേറെ സർക്കാർ ഉത്തരവുകൾക്കും രാഷ്ട്രീയ വടംവലികൾക്കും ഞെട്ടിക്കുന്ന സാമ്പത്തിക സാംസ്കാരിക വാർത്തകൾക്കും സാക്ഷ്യം വഹിച്ച ഒരാഴ്ചയാണ് കടന്നുപോയത്. ആദ്യം നമുക്ക് ആനുകാലിക വിശേഷങ്ങളിലേക്ക് കടക്കാം. ശബരിമല തീർത്ഥാടന കാലം അടുത്തു നിൽക്കെ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളോട് പോലീസ് സ്വീകരിക്കേണ്ട പെരുമാറ്റ രീതികളെക്കുറിച്ച് വളരെ നിർണായകമായ ചില നിർദ്ദേശങ്ങളും തീരുമാനങ്ങളുമാണ് ആനുകാലിക വിശേഷത്തിൽ ആദ്യം പങ്കുവയ്ക്കാനുള്ളത്. ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ സ്വാമി എന്ന് ആദരവോടെ സംബോധിച്ച് വിളിക്കണമെന്ന് പോലീസിനോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കാര്യമായ മുൻപരിശീലനവും ധാരണയുമില്ലാതെ സന്നിധാനത്തും പമ്പയിലും പെട്ടെന്ന് സർവീസിലെത്തുന്ന ചില പോലീസുകാർ ദൂരദേശങ്ങളിൽ നിന്നും വ്രതമെടുത്ത് എത്തുന്ന ഭക്തരോട് മോശമായും അപമര്യാദയായും പെരുമാറുന്നുവെന്ന പരാതി വ്യാപകമായി ഉയർന്ന സാഹചര്യത്തിലാണ് ഈയൊരു നടപടി. കഴിഞ്ഞ ദിവസം നടന്ന ശബരിമല വിശാല അവലോകന യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ ഈ വിഷയത്തിലെ തന്റെ അതൃപ്തി പരസ്യമായി തുറന്നു പറയുകയായിരുന്നു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന സീസണിൽ പമ്പ, സന്നിധാനം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഡ്യൂട്ടിക്കായി എത്തുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഭക്തരോട് എങ്ങനെ സൌമ്യമായി പെരുമാറണമെന്ന് വിശദമായ ക്ലാസ് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനായി പത്തനംതിട്ട SP R. ആനന്ദിനെയാണ് ദേവസ്വം ബോർഡും സർക്കാരും നേരിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആനുകാലിക വിശേഷത്തിൽ മറ്റൊരു കാര്യം, കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന മറ്റൊരു വൻ ഭരണഘടനാ പ്രഖ്യാപനവും നമ്മെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ കേരള എന്ന ഔദ്യോഗിക പേരുമാറ്റി കേരളം എന്നാക്കുന്ന ചരിത്രപരമായ ബില്ലിന് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു. നേരത്തെ പാർലമെന്റിന്റെ ഇരു സഭകളായ ലോക്സഭയും രാജ്യസഭയും ഈ ബിൽ വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതി കൂടി ഒപ്പുവെച്ചതോടെ ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കും. വിജ്ഞാപനം ഇറങ്ങുന്നതോടെ സർക്കാരിന്റെ മുഴുവൻ രേഖകളിലും ഇനി മുതൽ കേരളം എന്ന് തന്നെയാകും ഔദ്യോഗികമായി കൂട്ടിച്ചേർക്കപ്പെടുക. ഇംഗ്ലീഷ് അടക്കമുള്ള ഇതര ഭാഷകളിലും ഗവൺമെന്റ് ഓഫ് കേരള എന്നതിന് പകരമായി ഗവൺമെന്റ് ഓഫ് കേരളം എന്ന് ഔദ്യോഗിക മുദ്രയോടെ രേഖപ്പെടുത്തി തുടങ്ങുമെന്നത് മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും ലഭിച്ച വലിയൊരു അംഗീകാരം തന്നെയാണ്. എന്നാൽ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തുടലെടുത്ത രസകരവും എന്നാൽ തർക്കങ്ങൾ നിറഞ്ഞതുമായ മറ്റൊരു വിശേഷവും തൊട്ടുപിന്നാലെ വന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേരുമാറ്റി കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ സംസ്ഥാന സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തെ മുഴുവൻ നഗര ഗതാഗത പദ്ധതികളും ഏകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ കൊച്ചിയുടെ ഐഡന്റിറ്റി നശിപ്പിക്കുന്ന ഇത്തരം ശുപാർശകൾക്കെതിരെ ഹൈബി ഈഡൻ MP സടകുടഞ്ഞെഴുന്നേറ്റ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പേരുമാറ്റ വാർത്തകളോട് പ്രതികരിച്ച മുഖ്യമന്ത്രി VD സതീശൻ സർക്കാർ ഈ കാര്യത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നും ഇങ്ങനെ ഒരു ചർച്ച സർക്കാരിന്റെ മുന്നിൽ പോലും ഇല്ല എന്നും വെളിപ്പെടുത്തുകയും ചെയ്തു. ഇനി വരാനിരിക്കുന്ന ഓണക്കാലത്തെ യാത്രാ ദുരിതങ്ങൾ ഒഴിവാക്കാൻ KSRTC നടപ്പിലാക്കുന്ന വിപുലമായ പദ്ധതികളിലേക്ക് കടക്കാം. ഓണക്കാലത്തെ കടുത്ത യാത്രാ നിരക്ക് മുന്നിൽ കണ്ട് പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് യാത്രക്കാരുടെ ആവശ്യാനുസരണം ദീർഘദൂര ബസ്സുകളും സ്പെഷ്യൽ സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യാൻ ആനവണ്ടി മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 21 മുതൽ ആരംഭിച്ചു, 25 വരെ ഉണ്ടാകും. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 3 വരെയും പ്രതീക്ഷിക്കുന്ന വൻ തിരക്ക് കണക്കിലാക്കിയാണ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. യാത്രക്കാർക്ക് വെബ്സൈറ്റ് വഴി മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ആലപ്പുഴയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും ആരംഭിച്ച അത്യാധുനിക വോൾവോ എക്സിക്യൂട്ടീവ് ക്ലാസ് ബസ്സുകൾ ജനശ്രദ്ധ നേടി വിജയകരമായി ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഡിജിറ്റൽ ലോകത്തെ നിയമലംഘനങ്ങൾക്കെതിരെ പോലീസ് നടപടി കടുപ്പിക്കുന്ന വിശേഷങ്ങളാണ് കോഴിക്കോട് നിന്നും പോയ വാരം വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വൻതോതിൽ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്ന പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ നിർമ്മിച്ച് പങ്കുവച്ച കേസിൽ പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് എറണാകുളം തേവര, കോന്തുരുത്തി സ്വദേശി ജാൻമണി ദാസ് ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സൈബർ സിറ്റി പോലീസാണ് ജാൻമണിയെയും ഈ പരാമർശങ്ങൾ വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത തിരുവമ്പാടി സ്വദേശി KS എബിൻ, പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി KS സജിത് എന്നിവരെയും അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രമുഖ കേസിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ ED വീണ്ടും T. വീണയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. വീണ തന്റെ അക്കൌണ്ട് വഴി 3.49 ലക്ഷം UAE ദിർഹം ദുബായിലേക്ക് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കൈമാറ്റം ചെയ്തതായി അന്വേഷണ ഏജൻസിക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണയ്ക്കെതിരെ നിർണായകമായ ഫെമ കുറ്റം ചുമത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വിദേശത്തേക്ക് പണം അയക്കുന്നതിനുള്ള കേന്ദ്ര ചട്ടങ്ങൾ ലംഘിച്ചതിനാണ് നടപടി. വീണയുടെ വസതിയിൽ നിന്ന് ED നേരത്തെ പിടിച്ചെടുത്ത ഡയറിയിലെ കൈയെഴുത്ത് കണക്കുകളിൽ നിന്ന് മാത്രം 20.05 കോടി രൂപയുടെ നിഗൂഢ ഇടപാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്ന സമയത്ത് കുരുന്നുകളുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്ന സ്കൂൾ കലോത്സവങ്ങളിൽ വിധികർത്താക്കൾ നടത്തുന്ന അനാവശ്യ ക്രമക്കേടുകൾ തടയാൻ ബാലാവകാശ കമ്മീഷന്റെ ശക്തമായ ഉത്തരവ് പുറത്തുവന്നു. ഇനി മുതൽ കലോത്സവങ്ങളിൽ വിധികർത്താക്കൾ ഓരോ കുട്ടിക്കും ഗ്രൂപ്പുകൾക്കും നൽകുന്ന മാർക്കുകൾ തത്സമയം സ്റ്റേജിൽ സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ വഴി സ്ക്രോൾ ചെയ്ത് പരസ്യമായി കാണിക്കണം. കൂടാതെ കലോത്സവം നടത്തുന്നതിനായി 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ ഒരു കാരണവശാലും പിരിവുകൾ നടത്തരുത് എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. വേദികളിൽ പ്രോഗ്രാം കൺവീനർമാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും പേരും നമ്പരും പ്രദർശിപ്പിക്കണം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കണമെന്നും മാനുവൽ പരിഷ്കരിക്കണമെന്നും കമ്മീഷൻ അധ്യക്ഷൻ KV മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഫുൾ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ റെയിൽവേ വികസന സങ്കല്പങ്ങൾക്ക് വൻ ആഘാതമേൽപ്പിച്ചുകൊണ്ട് റെയിൽവേ ബോർഡിന്റെ ഭാഗത്തുനിന്ന് കടുത്തൊരു തീരുമാനമുണ്ടായതും പോയ വാരമായിരുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലുള്ള മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടുന്ന പ്രധാന പാതകളെ വെട്ടിമാറ്റി കർണാടകയിലെ മൈസൂരു ഡിവിഷനിലേക്ക് ലയിപ്പിക്കാൻ റെയിൽവേ ബോർഡ് തീരുമാനിച്ചു. പാലക്കാട് ഡിവിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായ മംഗലാപുരം ജംഗ്ഷൻ നഷ്ടപ്പെടുന്നതോടെ ഡിവിഷന്റെ ആകെ വരുമാനം കുത്തനെ ഇടിയുകയും പുതിയ വികസന പദ്ധതികൾ നിലയ്ക്കുകയും ചെയ്യും. നിലവിൽ സതേൺ റെയിൽവേയുടെ ഭാഗമായ ഉള്ളോൾ മുതൽ മംഗലാപുരം വരെയുള്ള ഭാഗങ്ങൾ സൌത്ത് വെസ്റ്റേൺ റെയിൽവേ ഏറ്റെടുക്കുന്നതോടെ കേരളത്തിന് റെയിൽവേ രംഗത്ത് വൻ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. റെയിൽവേ ഭരണത്തിൽ കർണാടക ഉദ്യോഗസ്ഥർ നടത്തുന്ന വൻ മേൽക്കോയ്മയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഒരു വെട്ടിനിരത്തൽ. ആനുകാലിക വിശേഷങ്ങൾ അവസാനിക്കുമ്പോൾ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടെയുണ്ട്. സംസ്ഥാനത്തെ ഗ്രാമ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ അടക്കമുള്ള മുഴുവൻ അംഗങ്ങൾക്കും വരാനിരിക്കുന്ന ഓണത്തോടനുബന്ധിച്ച് 2,000 രൂപ വീതം ഉത്സവ ഭത്ത അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇതിനായുള്ള ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തു. അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വന്തം ഫണ്ടിൽ നിന്നോ ജനറൽ പർപ്പസ് ഫണ്ടിൽ നിന്നോ ആണ് ഈ തുക നൽകുക. ഇതോടൊപ്പം ഓഗസ്റ്റ് മാസത്തെ ഓണറേറിയം മുൻകൂറായി നൽകാനും സർക്കാർ ഉത്തരവിട്ടു. ആനുകാലിക വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതിയെ വലിയ പരീക്ഷണത്തിലാക്കിക്കൊണ്ട് കേരളത്തിനുള്ള കേന്ദ്ര സഹായത്തിൽ വൻതോതിലുള്ള കുറവ് രേഖപ്പെടുത്തിയ കണക്കുകൾ പുറത്തുവന്നത് പോയ വാരം. CAG പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ജൂലൈ വരെയുള്ള 4 മാസത്തിനിടെ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ധനസഹായം ബജറ്റിൽ പ്രതീക്ഷിച്ചതിന്റെ വെറും 4.24% മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 10.53% കേന്ദ്ര സഹായം നിലച്ചതോടെ സംസ്ഥാനത്തിന്റെ ആകെ കടവും ബാധ്യതകളും ഈ 4 മാസം കൊണ്ട് മാത്രം 26,461.75 കോടിയായി കുതിച്ചുയർന്നു. സംസ്ഥാനത്തിന്റെ തനത് വരുമാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ മുൻ വർഷങ്ങളേക്കാൾ ഭയാനകമായ അനുപാതത്തിലാണ് കടബാധ്യത ഉയരുന്നത്. ഇതിനിടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് കർഷകരെയും സാധാരണക്കാരെയും ഒരുപോലെ ആവേശത്തിൽ ആഴ്ത്തുന്ന വൻ ജനപ്രിയ സാമ്പത്തിക പ്രഖ്യാപനം വന്നിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനത്തിൽ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്ന് കർഷകർ എടുത്തിട്ടുള്ള 75,000 രൂപ വരെയുള്ള മുഴുവൻ കാർഷിക വായ്പകളും പൂർണ്ണമായി എഴുതിത്തള്ളുമെന്ന് അറിയിച്ചു. അതുമാത്രമല്ല, 75,000 രൂപയ്ക്ക് മുകളിൽ 1,00,000 രൂപ വരെ വായ്പയുള്ളവർക്ക് 75,000 രൂപയുടെ വലിയ ഇളവും സർക്കാർ നൽകും. സർക്കാരിന്റെ ഈ ഒറ്റ പ്രഖ്യാപനം വഴി തമിഴ്നാട്ടിലെ 13.34 ലക്ഷത്തിലധികം കർഷക കുടുംബങ്ങൾക്കാണ് കടക്കെണിയിൽ നിന്ന് വൻ ആശ്വാസം ലഭിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ സാധാരണക്കാരായ ബാങ്ക് ഉപയോക്താക്കളെയും വായ്പയെടുത്തവരെയും ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് റിസർവ് ബാങ്കിൽ നിന്ന് ഒരു നിർണായക സൂചന കൂടി എത്തിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ രാജ്യത്തെ അടിസ്ഥാന പലിശ നിരക്കുകൾ കൂട്ടിയേക്കുമെന്ന് RBIയുടെ പണനയസമിതി യോഗത്തിന്റെ മിനിറ്റ്സ് വ്യക്തമാക്കുന്നു. ഓഗസ്റ്റ് 5 നടന്ന യോഗത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. തുടർച്ചയായി 4 തവണ മാറ്റമില്ലാതെ തുടർന്ന നിരക്കുകളിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെയും ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്തയുടെയും നിലപാടുകൾ സൂചിപ്പിക്കുന്നത് ഇക്കൊല്ലം തന്നെ പലിശ നിരക്ക് വർധന ഉണ്ടാകുമെന്നാണ്. ഇത് നടപ്പിലായാൽ ഭവന വായ്പ, വാഹന വായ്പ, വ്യക്തിഗത വായ്പകൾ എന്നിവയുടെ EMI കുത്തനെ ഉയരും. തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന അഭിഭാഷകരുടെ സഹായികളായ വക്കീൽ ഗുമസ്തന്മാർക്ക് ആശ്വാസകരമായ ഒരു വാർത്ത പോയ വാരം വന്നിരുന്നു. സംസ്ഥാനത്തെ 5,000 വരുന്ന വക്കീൽ ഗുമസ്തന്മാരുടെ ഓണം ഉത്സവ ബത്ത സർക്കാർ വർദ്ധിപ്പിച്ചു. നിലവിൽ ലഭിച്ചിരുന്ന 1,500 രൂപയിൽ നിന്ന് 2,000 രൂപയായാണ് തുക ഉയർത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്ക് ബത്ത പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഗുമസ്തന്മാർക്കും ഈ തുക ഉയർത്തി നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ സേവനങ്ങളും നൽകുന്ന അക്ഷയ ഉൾപ്പെടെയുള്ള ജനസേവന കേന്ദ്രങ്ങൾക്ക് ആധാർ അതോറിറ്റിയിൽ നിന്ന് വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. ആധാർ വിവരങ്ങൾ ചേർക്കുന്നതിലും പുതുക്കുന്നതിലുമുണ്ടായ ചെറിയ സാങ്കേതിക തെറ്റുകളുടെ പേരിൽ സംസ്ഥാനത്തെ സേവന കേന്ദ്രങ്ങൾക്ക് മേൽ UIDAI കോടികളുടെ പിഴയാണ് ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഈ കേന്ദ്രങ്ങൾക്ക് സേവന പ്രതിഫലമായി ലഭിക്കേണ്ട 13 കോടിയോളം രൂപ ആധാർ അതോറിറ്റി പിടിച്ചെടുത്തുവെങ്കിലും പിഴ കുടിശ്ശിക ഇനിയും തീർന്നിട്ടില്ല. ഇതോടെ കേന്ദ്രങ്ങളിലെത്തുന്ന സാധാരണക്കാർക്ക് സൗജന്യമായി ആധാർ രജിസ്ട്രേഷനും നിർബന്ധിത പുതുക്കലും നടത്തി കൊടുക്കുമ്പോൾ സേവന കേന്ദ്രങ്ങൾക്ക് 1 രൂപ പോലും വരുമാനം കിട്ടാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആഴ്ചവട്ടത്തിൽ സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളാണ്. ഇനി രാഷ്ട്രീയ രംഗത്തിലേക്ക് കടക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

രാജ്യഭരണം നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ വൻ അഴിച്ചുപണി നടന്നത് പോയ വാരം. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പാർട്ടിയുടെ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് പുതിയ ദേശീയ ട്രഷറർ. ബി എൽ സന്തോഷ്

യെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയെന്നത് ശ്രദ്ധേയമാണ്. മൊത്തം 13 വൈസ് പ്രസിഡന്റ്മാരുടെയും 8 ജനറൽ സെക്രട്ടറിമാരുടെയും പുതിയ പട്ടികയാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം പുറത്തിറക്കിയത്. ഈ വിപ്ലവകരമായ മാറ്റങ്ങൾക്കിടയിലാണ് BJP അമ്പരപ്പിച്ചുകൊണ്ട് അവരുടെ പ്രമുഖ ദേശീയ വക്താവായ ഷഹ്സാദ് പൂനാവാല പാർട്ടിയിൽ നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ചത്. സാമ്പത്തികവും പൂർണമായും വ്യക്തിപരവുമായ കാരണങ്ങളാലാണ് താൻ പദവി ഒഴിഞ്ഞതെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ അയച്ച രാജിയിൽ വ്യക്തമാക്കുന്നു. രാജിക്കത്ത് തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ജൂലൈ 30 തന്നെ താൻ രാജി നൽകിയതാണെന്നും എന്നാൽ തീരുമാനം മാറ്റാൻ പാർട്ടി ആവശ്യപ്പെട്ടുവെങ്കിലും ദീർഘമായ ആലോചനകൾക്ക് ശേഷം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും വക്താവ് പദവിയിൽ നിന്നും താൻ ഒഴിയുകയാണെന്നും പൂനാവാല കുറിച്ചു. മറുഭാഗത്ത് വരാനിരിക്കുന്ന നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പോരാട്ടം കടുപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തീരുമാനിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയും അയോധ്യ ക്ഷേത്ര നിർമ്മാണ ഫണ്ടിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന സംശയകരമായ സംഭാവന കൊള്ളയും പ്രധാന വിഷയങ്ങളാക്കി മോദി സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി കടുത്ത പ്രക്ഷോഭം ആരംഭിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനിച്ചു. അടുത്ത വർഷം ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ലക്ഷ്യം. അതിർത്തിയിൽ അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ചൈനീസ് കടന്നുകയറ്റത്തിലും US വിദേശ നയത്തിലും മോദി സർക്കാർ സ്വീകരിക്കുന്നത് സമ്പൂർണ്ണ കീഴടങ്ങൽ നയമാണ് എന്നും കോൺഗ്രസ് നേതൃത്വം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. രാഷ്ട്രീയ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി ലോകവിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളക്ക്.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷങ്ങൾ. ആദ്യമായി നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു വിശേഷത്തിലേക്ക് വരാം. ബംഗ്ലാദേശിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മുതിർന്ന നേതാവ് മിർസ ഫക്രുൽ ഇസാം ആലംഗീർ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നീണ്ട 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ബംഗ്ലാദേശിൽ പ്രസിഡന്റ് പദവിയിലേക്ക് നേരിട്ടൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ റിട്ടയർഡ് കേണൽ ഒലി അഹമ്മദിനെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് ആലംഗീറിന്റെ ജയം. ആലംഗീറിന് 255 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഒലി അഹമ്മദിന് 85 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. ഗൾഫ് മേഖലയിലേക്ക് കണ്ണോടിച്ച് കഴിഞ്ഞാൽ ഒമാനിൽ നിന്ന് പ്രവാസികൾക്ക് സന്തോഷം നൽകുന്നൊരു അറിയിപ്പ് വന്നത് പോയ വാരം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പവിത്രമായ ജന്മദിനത്തോടനുബന്ധിച്ച് ഒമാനിൽ ഓഗസ്റ്റ് 27 സർക്കാരും സ്വകാര്യ മേഖലയ്ക്കും പൊതു അവധി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച അവധിയാകുന്നതോടെ തുടർന്ന് വരുന്ന വെള്ളി ശനി ദിവസങ്ങളിലെ വാരാന്ത്യ അവധി കൂടി ചേർത്ത് രാജ്യത്തെ ജീവനക്കാർക്ക് തുടർച്ചയായ 3 ദിവസത്തെ നീണ്ട വിശ്രമ അവധിയാണ് ലഭിക്കുന്നത്. തുടർന്ന് ഓഗസ്റ്റ് 30 ഞായറാഴ്ച മുതൽ രാജ്യത്ത് ഓഫീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തിച്ച് തുടങ്ങും. സമുദ്ര അതിർത്തികളിൽ വീണ്ടും ആശങ്ക പടർത്തിക്കൊണ്ട് സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ ചരക്ക് കപ്പൽ തട്ടിയെടുക്കുകയും അതിൽ ഇന്ത്യക്കാരായ 6 ജീവനക്കാർ കുടുങ്ങുകയും ചെയ്തൊരു വിശേഷം പുറത്തു വന്നത് പോയ വാരം. ക്യാമറൂൺ പതാക ഘടിപ്പിച്ച MV ലുതൂഫ് എന്ന ചരക്ക് കപ്പലാണ് കൊള്ളക്കാർ റാഞ്ചിയത്. തുർക്കി സൈന്യത്തിനായുള്ള മാരക ആയുധങ്ങളും അത്യാധുനിക സാറ്റലൈറ്റ് വാർത്താവിനിമയ ഉപകരണങ്ങളുമായി പോവുകയായിരുന്ന കപ്പൽ പൻലാൻഡ് തീരത്ത് വെച്ചാണ് തട്ടിയെടുത്തത്. ജീവനക്കാരായ ഇന്ത്യക്കാരുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭ്യമല്ല. സംഭവത്തിൽ തുർക്കി സർക്കാരും പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാനിൽ നിന്ന് വൻ ഞെട്ടലുണ്ടാക്കിയ മറ്റൊരു കൊലപാതക വാർത്തയൂടെ എത്തിയിരുന്നു. പ്രശസ്ത ടിക്ടോക്ക് താരമായ ഷംസോ ബിബി അഥവാ ഐഷ ഗിലാമാന വെടിയേറ്റ് കൊല്ലപ്പെട്ടത് പോയ വാരമായിരുന്നു. ഓഗസ്റ്റ് 14 രാത്രി ടാക്സലിൽ വെച്ച് ബൈക്കിലെത്തിയ രണ്ടുപേർ ചേർന്ന് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഷംസോയുടെ കഴുത്തിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. സാമ്പത്തിക തർക്കത്തെ തുടർന്നുണ്ടായ ഭീഷണികളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തലസ്ഥാനമായ കാബൂളിൽ വിദ്യാലയത്തിന് സമീപമുണ്ടായ മാരകമായ ഗ്രനേഡ് ആക്രമണത്തിൽ 50 പിഞ്ചുകുട്ടികൾക്ക് പരിക്കേറ്റു. കാബൂളിലെ ഷിയ മുസ്ലിം വിഭാഗക്കാരായ ഹസാര വംശജർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് ഉച്ചയോടെ വൻ സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റ കുട്ടികളിൽ പലരുടെയും നില ഗുരുതരവുമാണ്. ലോകശക്തികളായ US ഇറാനും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ നിർണായക പ്രസ്താവനയുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തിയത് പോയ വാരം. US നീണ്ട യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായി എന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് അവകാശപ്പെടുന്ന US അന്തസ്സും ശക്തിയുമുള്ള നിലപാടാണ് ഇറാനുള്ളതെന്നും ഈ പോരാട്ടത്തിൽ ഇറാന്റെ നിലപാടാണ് വിജയിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. US എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച് ഇറാന്റെ സ്കൂളുകളും ആശുപത്രികളും തകർത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആഫ്രിക്കൻ രാജ്യമായ DR കോംഗോയിൽ വൻ ഭീതി വിതച്ചുകൊണ്ട് എബോള വൈറസ് ബാധ അതിവേഗം പടർന്നു പിടിച്ചിരിക്കുകയാണ്. രോഗബാധയെ തുടർന്ന് ഇതുവരെ 2500 ആളുകൾ മരണമടഞ്ഞതായി ഐക്യരാഷ്ട്രസഭ ആശങ്കയോടെ വ്യക്തമാക്കി. ഇതിൽ പകുതിയോളം മരണങ്ങളും സംഭവിച്ചത് കഴിഞ്ഞ 20 ദിവസത്തിനുള്ളിലാണ് എന്നതാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത്. രാജ്യത്ത് ആകെ രോഗബാധിതരുടെ എണ്ണം 5000 കടന്നതായിട്ടും UN അറിയിച്ചു. ലോകവിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ.

0: ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. ഭാവി ലോകത്തിന്റെ ചിത്രങ്ങൾ കാണിച്ചു തന്നുകൊണ്ട് കിഴക്കൻ ചൈനയിലെ ഹാൻഷോ നഗരത്തിൽ തിരക്കേറിയ റോഡുകളിൽ ഗതാഗതം നിയന്ത്രിക്കാൻ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടിക് ട്രാഫിക് പോലീസിനെ വിന്യസിച്ചത് പോയവാർ. 6.2 ഉയരമുള്ള ഈ റോബോട്ടിന് ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിക്കുന്നവരെ ക്യാമറ വഴി കണ്ടെത്തി തത്സമയം കൃത്യമായ മുന്നറിയിപ്പ് നൽകാനും സിഗ്നൽ ലൈറ്റുകൾക്കനുസരിച്ച് കൈകൾ ചലിപ്പിച്ച് ട്രാഫിക് നിയന്ത്രിക്കാനും കഴിയും. ടെക് ഭീമനായ ഗൂഗിൾ വിദ്യാർത്ഥികൾക്കായി വൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് പോയവാരം. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഗൂഗിളിന്റെ അത്യാധുനിക ഗൂഗിൾ AI+ പദ്ധതിയിലേക്ക് ഒരു വർഷത്തേക്ക് സമ്പൂർണ്ണ സൗജന്യ സബ്സ്ക്രിപ്ഷൻ പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ മാസം 399 രൂപ തോതിൽ വർഷത്തിൽ 4,788 രൂപ വില വരുന്ന പ്ലാനാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുന്നത്. ഇതിലൂടെ ജെമിനി, ഒംനി 2 മടങ്ങ് അധിക ഉപയോഗ പരിധി, 400 GB ക്ലൌഡ് സ്റ്റോറേജ്, ജിമെയിലിലെ AI സൗകര്യങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി ഉപയോഗിക്കാം. എന്നാൽ ഫോൺ ഉപയോഗിക്കുന്ന സാധാരണക്കാരെ കാത്ത് ടെലികോം വിപണിയിൽ നിന്ന് ഒരു ദുഃഖ വാർത്തയും വരുന്നുണ്ട്. ഇന്ത്യയിലെ മുൻനിര ടെലികോം കമ്പനികളായ ഭാരതി എയർടെലും റിലയൻസ് ജിയോയും താരിഫ് നിരക്കുകൾ കുത്തനെ കൂട്ടാൻ ഒരുങ്ങുന്നു. എയർടെൽ തങ്ങളുടെ ജനപ്രിയ കുറഞ്ഞ നിരക്കിലുള്ള എൻട്രി ലെവൽ ഡേറ്റ പ്ലാനുകൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചതിന് പിന്നാലെ ജിയോ തങ്ങളുടെ പ്രൈം സബ്സ്ക്രിപ്ഷൻ നിരക്കുകൾ പരിഷ്കരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ വരും ആഴ്ചകളിൽ റീചാർജ് നിരക്കുകൾ കാര്യമായി ഉയരാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾക്കും പോസ്റ്റുകൾക്കും മേൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ കടുക്കുന്നതിന്റെ കണക്കുകൾ പുറത്തുവന്നത് പോയ വാരം. കഴിഞ്ഞ മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള 5 മാസത്തിനിടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഏകദേശം 1.95 ലക്ഷത്തോളം പോസ്റ്റുകളും ഉള്ളടക്കങ്ങളും നീക്കം ചെയ്യാൻ കേന്ദ്ര നിർദ്ദേശം നൽകി. പ്രതിദിനം ശരാശരി 1,275 അക്കൗണ്ടുകളോ പോസ്റ്റുകളോ ആണ് സർക്കാർ നിർദ്ദേശപ്രകാരം നിരോധിക്കപ്പെടുന്നത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആഴ്ചവട്ടത്തിൽ സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. ഇനി കായിക രംഗത്തിലേക്ക് കടക്കാം.
1: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കായിക രംഗത്തെ വിശേഷം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ലോക ഒന്നാം നമ്പർ താരവും നിലവിലെ ലോക ചാമ്പ്യനുമായ ചൈനയുടെ ഷി യുക്കിനെ തകർപ്പൻ പോരാട്ടത്തിൽ അട്ടിമറിച്ച് ഇന്ത്യയുടെ 21-കാരനായ ആയുഷ് ഷെട്ടി കായിക ലോകത്തെ ഞെട്ടിച്ചു. ലോക റാങ്കിങ്ങിൽ 22-ാം സ്ഥാനത്തുള്ള ആയുഷ് 3 ഗെയിമുകൾ നീണ്ട കടുത്ത പോരാട്ടത്തിലാണ് ചൈനീസ് റാക്കറ്റിനെ വീഴ്ത്തിയത്. ആദ്യ ഗെയിം നേടി മുന്നേറിയ ആയുഷിനെതിരെ 2-ാം ഗെയിമിൽ ചൈനീസ് താരം തിരിച്ചടിച്ചുവെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങാതെ 3-ാം ഗെയിം തിരിച്ചുപിടിച്ച് ആയുഷ് 2-ാം റൗണ്ടിലേക്ക് മുന്നേറി. മലയാളി ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ മത്സരം നേരിട്ട് കാണാൻ ടീം സഹ ഉടമയും ക്രിക്കറ്റ് ഇതിഹാസവുമായ ക്രിസ് ഗെയിൽ ഓഗസ്റ്റ് 29-ന് തിരുവനന്തപുരത്ത് എത്തുന്നു. ഓഗസ്റ്റ് 29-ന് ഉച്ചയ്ക്ക് 2:30 ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തൃശൂർ ടൈറ്റൻസിനെതിരായ കൊച്ചിയുടെ ആവേശകരമായ മത്സരം കാണാനും തങ്ങളുടെ കളിക്കാർക്ക് വീര്യം പകരാനുമാണ് സാക്ഷാൽ യൂണിവേഴ്സൽ ബോസ് കേരളത്തിൽ ഇറങ്ങുന്നത്. റെക്കോർഡുകളുടെ തമ്പുരാനായി മാറുന്ന ഇന്ത്യൻ സ്പിൻ താരം മാനവ് സുധാറിന്റെ മിന്നുന്ന പ്രകടനമാണ് മറ്റൊരു വിശേഷം. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ടെസ്റ്റിൽ തകർപ്പൻ പ്രകടനത്തോടെ കരിയറിലെ 6 വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന 2-ാമത്തെ ഇന്ത്യൻ താരമെന്ന അപൂർവ റെക്കോർഡ് സുധാർ സ്വന്തമാക്കി. 1988 നരേന്ദ്ര ഹിർവാനി മാത്രമാണ് ഇതിനു മുമ്പ് ഈ നേട്ടത്തിൽ എത്തിയത്. വനിതാ ഹോക്കി ലോകകപ്പിലെ 2-ാം റൗണ്ടിൽ ഇന്ത്യൻ വനിതാ ടീമിന് കടുത്ത തോൽവി വഴങ്ങേണ്ടി വന്നു. പൂൾ ഇയിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ നെതർലാൻഡ്സ് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഇന്ത്യയെ തോൽപ്പിച്ചത്. ഇന്ന് നടക്കാനിരിക്കുന്ന നിർണായക മത്സരത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സെമി ഫൈനൽ പ്രതീക്ഷകൾ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് വന്നാൽ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ സ്പെയിൻ തോൽപ്പിച്ചതിന് ശേഷം ഗ്രൌണ്ടിൽ വെച്ച് ഇരു ടീമുകളുടെയും കളിക്കാർ തമ്മിൽ നടന്ന കയ്യാങ്കളിയിൽ ഫിഫ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിച്ചു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 3 കോടി രൂപ വൻതുക പിഴ ചുമത്തി. കൂടാതെ അർജന്റീനയുടെ അടുത്ത 2 ഹോം മത്സരങ്ങളിൽ സ്റ്റേഡിയത്തിൽ 50% കാണികളെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്നും ഫിഫ ഉത്തരവിടുകയും ചെയ്തു. കായികരംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കലാലോകത്തെ വിശേഷങ്ങളറിയാം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ. മലയാള സിനിമാ പ്രേമികളെ ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ട് വരനെ ആവശ്യമുണ്ട് എന്ന വൻ ഹിറ്റ് ചിത്രത്തിന് ശേഷം സംവിധായകൻ അനൂപ് സത്യൻ ഒരുക്കുന്ന പുതിയ ബൃഹത്തായ ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുന്നു. ആശീർവാദ് സിനിമാസും വിനു ജോർജ് അലക്സാണ്ടറും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മോഹൻലാൽ തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നിർവഹിച്ചത്. നവംബറിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും. തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് പൃഥ്വിരാജ് വൈശാഖ് കൂട്ടുകെട്ടിന്റെ ഖലീഫ മുന്നേറുകയാണ്. ആദ്യ ദിനം തന്നെ ഹൗസ്ഫുൾ ഷോകളോടെ പ്രദർശനം തുടർന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഖലീഫ ദി ലഗസി റിലീസ് ചെയ്ത അന്ന് വൈകുന്നേരം തന്നെ അണിയർ പ്രവർത്തകർ പ്രഖ്യാപിച്ച് ആരാധകരെ ഞെട്ടിക്കുകയും ചെയ്തു. എന്നാൽ പരമ്പരാഗത കലാരൂപമായ പുലികളിക്കെതിരെ നടൻ വി കെ ശ്രീരാമൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. കണ്ടാൽ ഓക്കാനം വരുന്ന കലാവൈകൃതമെന്നും പുരുഷന്മാരുടെ കുടവയർ കുലുക്കിയുള്ള ഈ കളി കലയല്ല ആഭാസമാണ് എന്നും ശ്രീരാമൻ പരിഹസിച്ചു. ഇതോടെ സാംസ്കാരിക പ്രവർത്തകരും പുലിക്കളി പ്രേമികളും നടനെതിരെ രൂക്ഷമായ ഭാഷികൾ രംഗത്തെത്തി. മറ്റൊരു പ്രഖ്യാപനത്തിൽ പുതുതലമുറയുടെ പ്രിയ താരങ്ങളായ സംഗീത് പ്രതാപും മമിത ബൈജുവും ഒന്നിക്കുന്ന പുതിയ ചിത്രമായ ഹലോ ഡിയർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവന്നത് പോയ വാരം. നടൻ ഡിനോയ് പൌലോസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ 20-ാമത്തെ ചിത്രമാണ്. സൂപ്പർ താരം രജനീകാന്ത് നായകനാകുന്ന തമിഴ് ബിഗ് ബജറ്റ് ചിത്രം ജയിലർ 2-ലെ ആദ്യ ഗാനമായ അല്ലാ ബൊലേലോ പുറത്തിറങ്ങി വൺ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അനിരുദ്ധ് സംഗീതം നൽകിയ ഈ പാട്ടിൽ രജനീകാന്തിനൊപ്പം മലയാളി താരം രാജേഷ് മാധവനും ഷംന കാസിമും മനോഹരമായി ചുവടുവെക്കുന്നുണ്ട്. കലാലോകത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി പോയ വാരത്തെ നഷ്ടങ്ങൾ. കേരള സംസ്ഥാന ജമയത്തുൽ ഉലമ പ്രസിഡന്റും പ്രഗത്ഭ ഇസ്ലാമിക പണ്ഡിതനുമായ ഷെയ്ഖൂന കിടങ്ങഴി യു അബ്ദുറഹീം മുസ്ലിയാർ അന്തരിച്ചത് പോയ വാരം 85 വയസ്സായിരുന്നു. ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്തും പ്രബോധന രംഗത്തും പതിറ്റാണ്ടുകളോളം സജീവമായി പ്രവർത്തിച്ച അദ്ദേഹം ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തുള്ള മഹാനായ ഗുരുവര്യനായിരുന്നു. അതോടൊപ്പം ദക്ഷിണേന്ത്യൻ സിനിമയിലെ മുതിർന്ന നടി സൗകാർ ജാനകി വിടവാങ്ങിയതും പോയ വാരം 94 വയസ്സായിരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളിലായി പതിറ്റാണ്ടുകൾ നീണ്ട തിളക്കമാർന്ന അഭിനയ ജീവിതത്തിന് ഉടമയായിരുന്നു അവർ. ഈ മഹത് വ്യക്തികളുടെ വിയോഗത്തിൽ ആഴ്ചവട്ടത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്ലേ FM 90.4.

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും
1: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: BMW, സ്കൂട്ടർ, കാർ, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
6: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല.
7: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80 സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
6: ആഘോഷം തുടങ്ങിയല്ലേ.
7: യെസ്, 1000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
6: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണ രംഗത്ത് രാജ്യം ശ്രദ്ധേയ നേട്ടം കൈവരിച്ചതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഗവൺമെന്റിലുള്ള വിശ്വാസം പ്രകടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 രൂപ അനുവദിച്ചു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2 അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 2 നഷ്ടമായി. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23 ISROയുടെ ചന്ദ്രയാൻ 3 ദൌത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. ഡെസ്ക് റിപ്പോർട്ട്.
9: ബഹിരാകാശ പര്യവേഷണ രംഗത്ത് രാജ്യം കൈവരിച്ച ശ്രദ്ധേയ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്രീയ മികവിന്റെയും നൂതന അറിവുകളുടെ അതിരുകൾ വർദ്ധിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെയും തെളിവായി നിലകൊള്ളുന്നുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും നൂതനാശയ വിദഗ്ധരെയും അഭിവാദ്യം ചെയ്ത ഉപരാഷ്ട്രപതി അവരുടെ സമർപ്പണം രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത് തുടരുകയാണെന്നും പറഞ്ഞു. ദിനത്തിൽ സമൂഹമാധ്യമത്തിൽ ആശംസകൾ പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ ആഗോളക്രമത്തിൽ ഇന്ത്യ ബഹിരാകാശ മേഖല നിരന്തരം വിപുലീകരിക്കുന്നതായി പറഞ്ഞു. യുവ എഞ്ചിനീയർമാരും ഡിസൈനർമാരും ശാസ്ത്രജ്ഞരും ഇന്ന് പുതിയ സാങ്കേതിക വിദ്യകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ബഹിരാകാശ പ്രതിഭകൾ ലോകമെമ്പാടും തനതായ വ്യതിമുദ്ര പതിപ്പിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2047 വികസിത രാജ്യമായി മാറാനുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്ക് വഹിക്കുമെന്നും മോദി പറഞ്ഞു.
8: ഇന്ത്യയെ ലോകത്തെ ബഹിരാകാശ ശക്തികളുടെ മുൻനിരയിലെത്തിച്ച ചന്ദ്രയാൻ 3 ചരിത്രപരമായ വിജയം ദേശീയ ബഹിരാകാശ ദിനത്തിൽ രാജ്യം അനുസ്മരിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുരോഗമനപരമായ കാഴ്ചപ്പാടിന്റെ പിൻബലത്തോടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ കൈവരിച്ച ഈ നേട്ടം തലമുറകൾക്ക് പ്രചോദനമേകുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഗവൺമെന്റിലുള്ള വിശ്വാസം പ്രകടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പരിശ്രമങ്ങൾ തുടരണമെന്നും ലോകത്തെ പ്രതിഭകളെ ആകർഷിക്കാൻ കഴിയുന്ന ശക്തമായ ബഹിരാകാശ മേഖല ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും അദ്ദേഹം സിഇഒമാരോട് അഭ്യർത്ഥിച്ചു. ബഹിരാകാശ മേഖലയിൽ കരിയറും ഭാവിയും കെട്ടിപ്പടുക്കുന്നതിന് മികച്ച ഇടമായി ലോകമെമ്പാടും ആളുകൾ ഇന്ത്യയെ കാണുന്ന തരത്തിൽ അനുകൂല സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കപ്പെടണമെന്ന് മോദി നിർദ്ദേശിച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27-ാമത് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന മന്ത്രിമാർക്ക് അടുത്ത മാസം കോഴിക്കോട്ട് IIMൽ 2 ദിവസത്തെ പരിശീലനം നൽകും. ഭരണമികവും മാനേജ്മെന്റ് നൈപുണ്യവും ഉറപ്പാക്കുകയാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം. 2011-16 മന്ത്രിസഭയുടെ കാലത്തും കോഴിക്കോട് IIMൽ മന്ത്രിമാർക്ക് പരിശീലനം നൽകിയിരുന്നു. സംസ്ഥാനത്തെ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലെത്തും. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക വരുത്തിയത്. കുടിശ്ശിക തുക അനുവദിക്കാൻ നടപടി വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷനെ വെട്ടിമുറിച്ച് മംഗളൂരുവിനെ വേർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ തിരുവോണനാടിൽ UDF MP പാലക്കാട്ട് DRM ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിക്കും. മലബാറിലെ ജനങ്ങളുടെ യാത്രാ സൌകര്യങ്ങളെയും റെയിൽവേ വികസന പദ്ധതികളെയും പിന്നോട്ടടിക്കുന്ന തീരുമാനം റെയിൽവേ അധികൃതർ അടിയന്തരമായി പിൻവലിക്കണമെന്ന് MP MK രാഘവനും ET മുഹമ്മദ് ബഷീറും കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഓണക്കിറ്റ് വിതരണം, ഭക്ഷ്യധാന്യ വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ഇന്നും മറ്റന്നാളും റേഷൻ കടകൾ പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന വാരാഘോഷത്തിൽ തിരുവനന്തപുരത്ത് മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. 3000-ത്തോളം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായെത്തും. വാരാഘോഷത്തിന്റെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കോവളത്തുനിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിനുശേഷം വൈകിട്ട് കനകക്കുന്നിൽ സമാപിക്കും. മന്ത്രി PC വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപ്പതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ. മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ പ്രധാന വീഥികളും ഗവൺമെന്റ് മന്ദിരങ്ങളും ദീപാലംകൃതമാകും. ഓണം വാരാഘോഷത്തിന് കണ്ണൂരിൽ ഇന്ന് തുടക്കമാകും. വൈവിധ്യമാർന്ന പരിപാടികളാണ് വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
10: ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ വരവറിയിച്ച് കണ്ണൂർ നഗരത്തിൽ ഇന്നലെ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര നടന്നു. TO മോഹനൻ MLA, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ KP താഹിർ എന്നിവർ നേതൃത്വം നൽകി. ഘോഷയാത്രയിൽ ഫെഡറേഷൻ ഓഫ് റെസിഡന്റ്സ് അസോസിയേഷൻ, കോർപ്പറേഷൻ ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ അണിനിരന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള കലാകാരൻ കുറിച്ചി നടേശനും സംഘവും അവതരിപ്പിച്ച അർജുന നൃത്തം, ചെണ്ടമേളം എന്നിവയുമുണ്ടായി. ഈ മാസം 30 വരെ കലക്ട്രേറ്റ് മൈതാനിയിലാണ് വിവിധ കലാ സംഗീത സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. വാരാഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട് നടക്കും. ഇന്ന് വൈകിട്ട് വിവിധ കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്.
8: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാസർകോട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി പൊന്നോണം 2026 നാളെ തുടങ്ങും. ഈ മാസം 30 വരെയാണ് പരിപാടി. കാസർകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് പരിപാടികൾ. കോഴിക്കോട് ജില്ലയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ജില്ലാതല പൂക്കള മത്സരം സംഘടിപ്പിക്കും. 5 BRC ഉൾക്കൊള്ളുന്ന 3 സോണുകളാക്കിയാണ് മത്സരം. ഓരോ സോണിൽ നിന്നും 1-ാം സ്ഥാനം നേടുന്ന ടീമുകളിൽ നിന്ന് ജില്ലാതല വിജയികളെ തെരഞ്ഞെടുക്കും. സപ്ലൈകോ സംഭരിക്കുന്ന നെല്ലിന്റെ അരി മില്ലുകളിൽ തന്നെ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാനത്ത് 5 ഗോഡൌണുകൾ സജ്ജമാക്കും. ഇതിനായി വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾ വാടകയ്ക്കെടുക്കാനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
11: മില്ലുകൾ സംഭരിക്കുന്ന നെല്ല് അരിയാക്കി ഉടൻ ഇത്തരം ഗോഡൌണുകളിലേക്ക് മാറ്റും. ഇതിലൂടെ ക്രമക്കേട് സാധ്യത തടയാനും തുടർ സീസണുകളിലെ നെല്ല് സംഭരണം വേഗത്തിലാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഗോഡൌണുകളുടെ വാടകയും അരി ഇവിടേക്ക് മാറ്റുന്നതിനുള്ള ഗതാഗത ചെലവും സർക്കാർ വഹിക്കും. ഇതോടെ സംഭരിക്കുന്ന നെല്ല് യഥാസമയം അരിയാക്കി പൊതുവിതരണത്തിന് നൽകാനും കാലതാമസമില്ലാതെ കേന്ദ്ര താങ്ങുവില വിഹിതം നേടിയെടുക്കാനും കഴിയുമെന്നാണ് സപ്ലൈകോ കരുതുന്നത്.
8: കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാമത്തെയും 2-ാം അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 2 വിക്കറ്റ് നഷ്ടമായി. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 25 ഓവറിൽ 88 റൺസ് എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ വിജയിച്ച ഇന്ത്യ പരമ്പരയിൽ മുന്നിലാണ്. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിന് 492 അംഗ ഇന്ത്യൻ സംഘത്തെ കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. 265 പുരുഷ അത്ലറ്റുകളും 227 വനിതാ അത്ലറ്റുകളും സംഘത്തിലുണ്ട്. സംസ്ഥാന കായിക വകുപ്പ് സംഘടിപ്പിച്ച കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പാലാ സെന്റ് തോമസ് കോളേജ് ജേതാക്കളായി. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിനെ 1-3 മൂന്ന് സെറ്റുകൾക്ക് കീഴടക്കിയാണ് പാലാ ചാമ്പ്യന്മാരായത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം പ്രശസ്ത നങ്ങ്യാർകൂത്ത് കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം ഗിരിജാദേവിക്ക് 55,555 രൂപയും സ്വർണ്ണപ്പതക്കവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ച ഗുരുവായൂരിൽ റെക്കോർഡ് വിവാഹം. 440 വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണ രംഗത്ത് രാജ്യം ശ്രദ്ധേയ നേട്ടം കൈവരിച്ചതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഗവൺമെന്റിലുള്ള വിശ്വാസം പ്രകടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 കോടി രൂപ അനുവദിച്ചു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 2 വിക്കറ്റ് നഷ്ടമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
12: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
4: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
7: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
7: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
6: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
8: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്

0: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
5: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
4: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
7: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star B&Cap സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
5: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
4: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ
6: കിട്ടും.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
8: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
9: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
10: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
12: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
13: വ്യത്യസ്തമായ ഒരു ആലാപന ശൈലി കൊണ്ട് മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കലാകാരൻ, ഗായകൻ ഫ്രാങ്കോ സൈമൺ. സുന്ദരിയവ, ചെമ്പകമേ ഇതൊക്കെ പാടിയ ഫ്രാങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. മലയാളികളുടെ പ്രിയ ഗായകരിൽ ഒരാളാണ് ഫ്രാങ്കോ സൈമൺ. മധുരമായ ഒരു ശബ്ദം, വ്യത്യസ്തമായ ഒരു ആലാപന ശൈലി കൊണ്ട് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി അങ്ങനെ 5 ഭാഷകളിൽ അദ്ദേഹം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഒരു പാട്ടിറങ്ങി ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ പാട്ട് ആൾക്കാർ ഓർത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ സംഗീതാസ്വാദകരുടെ പ്രിയപ്പെട്ട ഗായകൻ, ഗാനങ്ങൾക്ക് ഒരുപോലെ ജീവൻ പകർന്ന ഫ്രാങ്കോ മലയാള സംഗീത ലോകത്ത് തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണെന്ന് ഉറപ്പിച്ചു പറയാം. ഇദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ ഓർക്കുന്നത്. RJ ഹീരയാണ് നിങ്ങളോടൊപ്പം. പാട്ടുകളുമായി നമുക്ക് തിരിച്ചു വരാം. ആദ്യത്തെ ഗാനം ഏത് വേണം എന്ന ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ് ഞാൻ. ഔസേപ്പച്ചന്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള ഫ്രാങ്കോ എന്ന ഗായകന്റെ ഔസേപ്പച്ചന്റെ ഈണത്തിൽ വന്ന നല്ലൊരു ഗാനം. ഔസേപ്പച്ചൻ ഈണം നൽകി, ഷിബു ചക്രവർത്തി വരികൾ എഴുതി, പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ കിനാവിലെ ജനാലകൾ. ഈ പാട്ട് ഫ്രാങ്കോന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കാൻ പോവാണ്. ഓർമ്മയിലുടരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: പാട്ടുകളോട് വല്ലാത്ത ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ 15 വയസ്സ് മുതൽ ഗാനമേളയിൽ സജീവമായി പാടാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഒരിക്കലും ഒരു ഗായകനാകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളെയല്ല, ഒരു സിനിമയിലൊക്കെ താൻ പാടുമെന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്ന ഒരാളല്ല. പക്ഷെ എങ്ങനെയൊക്കെയോ സിനിമയിലേക്കും സംഗീതത്തിലേക്കും ഒക്കെ തന്റെ ജീവിതം തന്നെ നയിക്കുകയായിരുന്നു എന്നാണ് ഫ്രാങ്കോ എപ്പോഴും പറയാറുള്ളത്. അങ്ങനെയാണ് ബാൻഡ് 7 ഉണ്ടാക്കുന്നത്. തൃശ്ശൂരുള്ള പല സംഗീത പ്രേമികൾ എല്ലാവരും ചേർന്നൊരു ബാൻഡ് ഉണ്ടാക്കുന്നു. അതിന്റെ ആദ്യത്തെ ആൽബം റിലീസ് ചെയ്യുന്നു. അങ്ങനെ പല സംഗീത സംവിധായകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. അങ്ങനെ മോഹൻ സിത്താരയാണ് നമ്മൾ എന്ന സിനിമയിലെ രാക്ഷസി എന്ന ഗാനം പാടാൻ വേണ്ടി ഫ്രാങ്കോയെ തിരഞ്ഞെടുക്കുന്നത്. അന്നത്തെ കോളേജ് കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആൾക്കാർ പാടിയിരുന്ന, കോളേജ് ഡേയിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു പാട്ട്. കൈതപ്രത്തിന്റെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം, അഫ്സലും ഫ്രാങ്കോയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ
1: FM. കരിമഷിയിട്ട കറുത്ത

എല്ലാ ഗായകരുടെ ജീവിതത്തിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും, അവരുടെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ച ഒരു ഗാനം. അങ്ങനെയുള്ളൊരു ഗാനമായിരുന്നു ഒരു ആൽബം റിലീസ് ചെയ്തതോടെ ഫ്രാങ്കോയെ തേടിയെത്തിയത്. അതും രണ്ട് പാട്ടുകൾ, ചെമ്പകമേ എന്ന് തുടങ്ങുന്ന ഗാനവും സുന്ദരിയവ. ഈ രണ്ട് പാട്ടുകളും ഇപ്പോഴും 90s കുട്ടികളുടെ മനസ്സിലുണ്ട്. ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റഗ്രാമിലും റീൽസിലും ഈ പാട്ടുകൾ കേൾക്കുന്നു. പല മ്യൂസിക് ഷോസും വിളിച്ച് ഈ പാട്ടൊന്ന് ഇട്ടുതരാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്ന കുട്ടിക്കാലത്തെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ എനിക്കും ഇപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മനോഹരമായ ഗാനം കേൾക്കാതെ നമുക്ക് ഒരിക്കലും ഓർമ്മയിലുണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആൽബം ശ്യാം ധർമ്മൻ സംഗീതം നിർവഹിച്ച് രാജു രാഘവ് വരികൾ എഴുതി ചെമ്പകമേ എന്നാണ് ആൽബത്തിന്റെ പേര്. അതിലെ രണ്ട് മനോഹരമായ ഗാനങ്ങളുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സുന്ദരിയേ വാ എന്ന ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി പറയുന്ന, നല്ല വിഷ്വൽ ബ്യൂട്ടിയും ഓഡിയോ ബ്യൂട്ടിയും ഒക്കെ ഉള്ള ഒരു പാട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ FM. ഓർമ്മയിലുണരും ഗാനങ്ങൾ തുടരുന്നു. സ്റ്റേ ട്യൂൺഡ്.

സുന്ദരിയേവാ എന്ന പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാര് തപ്പിപ്പോകുന്ന അടുത്ത പാട്ടാണ് ചെമ്പകമേ എന്ന് പറയുന്നത്. അന്നത്തെ ഒരു ട്രെൻഡ് സെറ്റർ ഗാനം എന്ന് തന്നെയാണ് ഈ ആൽബം സോങ്ങിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. അന്ന് ആ ഒരു പാട്ടിന്റെ വിഷ്വലില് തീർച്ചയായിട്ടും ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരു ഗായകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലും അദ്ദേഹം ഒരുപാട് മോതിരങ്ങളും ആക്സസറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലൊക്കെ കുട്ടികളൊക്കെ ഒരുപാട് സ്കൂളുകളിലും കോളേജസിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്തതായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ട്രെൻഡ് സെറ്ററായി മാറിയ ഒരു പാട്ടാണ് ചെമ്പകമേ എന്ന ആൽബത്തിലെ ചെമ്പകമേ എന്ന ഗാനം. ഈ ഗാനം ഒരുപാട് ആൽബങ്ങൾ ഫ്രാങ്കോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1500 പരം ആൽബം സോങ്ങുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു യൂത്തിന്റെ ഇടയിൽ കുറച്ച് വിഷയമായിരുന്ന ഒരു ചർച്ചയായിരുന്ന ഒരു ഒരു ആൽബമായിരുന്നു അക്കരെ പച്ച എന്ന് പറയുന്ന ഒരു ആൽബം. ആൻഡ് ഇത്രയൊക്കെ ആൽബങ്ങൾ ഉണ്ടെങ്കിലും ചെമ്പകമേ വേറിട്ട് തന്നെ നിൽക്കുന്നു. അത് അതിന്റെ ഒരു യുണീക്നെസ് എന്ന് തന്നെ പറയണം. അപ്പൊ ഈ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാതെ വേറെ ഒരു വഴിയുമില്ല. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീരയാണ്. ചെമ്പകമേ എന്ന ഗാനം ശ്യാം ധർമ്മൻ കമ്പോസ് ചെയ്ത് രാജു രാഘവ് വരികൾ എഴുതിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മാർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

കാണാനുള്ള ഭാഗ്യമുണ്ടാകുന്നു, പിന്നീട് ട്രാക്കുകൾ പാടുന്നു. അങ്ങനെ വളരെ സ്ട്രിക്റ്റായ ഔസേപ്പച്ചന്റെ ശിഷ്യണത്തിൽ വളർന്ന ഒരാൾ കൂടിയാണ് ഫ്രാങ്കോ. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന്റെ മനസ്സിൽ താനൊരു പാട്ടുകാരനാകുമെന്ന ചിന്ത പോലും ഉണ്ടായിട്ടില്ല. ട്രാക്ക് പാടുമ്പോഴൊക്കെ അതൊക്കെ വളരെയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആ അവസരങ്ങളൊക്കെ എടുത്തു എന്നല്ലാതെ ഒരിക്കലും തനിക്കൊരു പാട്ട് കിട്ടും അല്ലെങ്കിൽ മലയാള സിനിമയിൽ തന്റെ ശബ്ദം കേൾക്കുമെന്ന് വിചാരിക്കാതിരുന്ന ഒരു ഗായകനാണ്. അങ്ങനെ ഏതൊരു ട്രാക്ക് പാടുമ്പോഴും വളരെ സന്തോഷത്തോടുകൂടി ആ ട്രാക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുത്ത് അതിലൊരു സന്തോഷം കണ്ടെത്തിയിരുന്ന ആൾക്കാണ് പിന്നീട് മലയാള സിനിമയുടെ ഒരു വലിയ ഭാഗമാകാനുള്ള ചാൻസുകൾ ലഭിക്കുന്നത്. ആൻഡ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രദ്ധയെ ആകർഷിക്കുകയും ഒരുപാട് നല്ല ഗാനങ്ങൾ പാടാനും സാധിച്ചു. എസ്പെഷ്യലി ഹാരിഷ് ജയരാജ് പോലെയുള്ള മികച്ച സംഗീത സംവിധായകരുടെ പാട്ടുകളിൽ ഫ്രാങ്കോന്റെ ശബ്ദം, ഒരു തൃശൂർക്കാരന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചു എന്ന സന്തോഷവും നമുക്കുണ്ടായിരുന്നു. ഫ്രാങ്കോയും സൗമ്യ റാവും ചേർന്ന് പാടിയ പാട്ട് താമരൈ വരികൾ എഴുതി ഹാരിഷ് ജയരാജ് കമ്പോസ് ചെയ്ത് വേട്ടയാട് വിളയാട് എന്ന സിനിമയിലെ നെരുപ്പേ സിക്കിമുക്കി എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു ഫാസ്റ്റ് നമ്പറാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്, വളരെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ആ പാട്ട് കേൾക്കാൻ പോവുകയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം ആർജി ഹിര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഒരു പ്രോപ്പർ തൃശൂക്കാരൻ. ഫ്രാങ്കോവിനെ പോലെ തന്നെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടിരുന്ന കലോത്സവ വേദികളിലൊക്കെ നിറ സാന്നിധ്യമായിരുന്ന മറ്റു കൂട്ടുകാരികളും ഫ്രാങ്കോനൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഔസേപ്പച്ചൻ ഫ്രാങ്കോന്റെ അങ്കിളാണ്. അതേപോലെ തന്നെ ഫ്രാങ്കോന്റെ അമ്മയുടെ വീട്ടിലും ഒരുപാട് പേര് പാട്ടിന്റെ ചെറിയ ബാക്ക്ഗ്രൗണ്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ പാട്ട് എന്നും ഒരു കൂട്ടായിട്ട് ഫ്രാങ്കോ എന്ന ഗായകനൊപ്പം ഉണ്ടായിരുന്നു. ഔസേപ്പച്ചന്റെ അസിസ്റ്റന്റായി കുറേ കാലം, ഏതാണ്ട് 8 വർഷത്തോളം അദ്ദേഹത്തിന്റെ കൂടെ നടന്നിരുന്ന ഒരാള് എന്ന നിലയിൽ ഒരുപാട് നല്ല പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു റെക്കോർഡിംഗ് എങ്ങനെയായിരിക്കണം, എത്ര സമയം ഒരു പാട്ടിനു വേണ്ടിയും ഒരു ഒരു ഒരു ക്രിയേഷനു വേണ്ടിയും ഒക്കെ മാറ്റിവെക്കും എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായ ഒരു ഒരു ഒരു പഠനം അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു തിരിച്ചറിവോടുകൂടിയാണ് മലയാള സിനിമയിലേക്ക് ഫ്രാങ്കോ എന്ന ഗായകൻ എത്തുന്നത്. ആൻഡ് ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് വയലാർ ശരത് ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഫ്രാങ്കോയും രഞ്ജിത് ഗോവിന്ദും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി ചാന്തുപൊട്ടും. കാണാ പൊന്നും തേടി ദൂരെ ദൂരെ പോകുമ്പോൾ, ഒരു രക്ഷയില്ലാത്തൊരു പാട്ടാണ്. അതിന്റെ അറ്റ്മോസ്ഫിയറും അതിന്റെ ബിജിഎമ്മും എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വിദ്യാസാഗറിന്റെ ഈ ഒരു മാസ്മരിക കോമ്പോസിഷൻ ഫ്രാങ്കോട്ട് ശബ്ദത്തിൽ നമ്മൾ കേൾക്കാൻ പോകുകയാണ്. ഓർമ്മയിലുണ്ടരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാണ് അഹല്യ FM.

തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ ഭാഷ പറയാൻ എളുപ്പമായിരിക്കുമല്ലോ. ശരിക്കും പാട്ടുപോലെയുള്ള ഒരു ഭാഷയാണ് തൃശ്ശൂർ ഭാഷ എന്നാ പറയുക. കാരണം എല്ലാ നോട്ട്സും നമുക്ക് എടുത്തു വെച്ച് എഴുതാൻ സാധിക്കും. അങ്ങനെയാണ് തൃശ്ശൂർ ഭാഷയുടെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജംനാപ്യാരി പോലുള്ള ഒരു തൃശ്ശൂർ ബേസ്ഡ് സിനിമ എടുക്കുമ്പോൾ ഗോപി സുന്ദർ എന്ന സംഗീത സംവിധായകന് ഫ്രാങ്കോനെ ഒഴിച്ചു മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഓൾറെഡി ഇവർ നല്ലൊരു സുഹൃത്തുക്കൾ കൂടിയാണ്. ഔസേപ്പച്ചന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് കാലം ഫ്രാങ്കോയും ഗോപി സുന്ദറും ഒരുമിച്ചുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ടും ഒപ്പം തൃശ്ശൂർ ഭാഷയെ ഏറ്റവും നല്ല രീതിയിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു പാട്ടായിരുന്നു എന്തുണ്ടാക്കടാവേ ആ പാട്ട്. അത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ അതൊരു തൃശ്ശൂർക്കാരനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ ഹരിനാരായണൻ വരികൾ എഴുതി ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത ജംനാപ്യാരി എന്ന സിനിമയിലെ ഈ പാട്ട് ഏറ്റവും ഭംഗിയായി തന്നെ ഫ്രാങ്കോന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീതം തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എല്ലാ ഭാഗ്യങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനിക്കുന്ന ഒരു കലാകാരനാണ് ഗായകൻ ഫ്രാങ്കോ സൈമൺ. ആൻഡ് ഫ്രാങ്കോയെ സംബന്ധിച്ചിടത്തോളം ഓരോ പാട്ടും എത്ര ഭംഗിയായി പാടാം, എത്ര മനോഹരമായി പാടാം എന്നുള്ളതിനെ പറ്റി എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, പുതിയതെന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗാനമേളകളും ഓഡിയൻസിനെയൊക്കെ നമുക്ക് എങ്ങനെ ഭംഗിയായിട്ട് ഒരു പാട്ട് എത്തിക്കാൻ പറ്റും, അങ്ങനെ ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ അതിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയാണ് ഒരിക്കൽ ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ ഫ്രാങ്കോയിലേക്ക് എത്തുന്നതും. വെള്ളി നക്ഷത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ഫ്രാങ്കോയും ജ്യോത്സ്നയും ചേർന്ന് പാടിയ ഒരു മനോഹര ഗാനമുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പാട്ട് പാടി കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തൃപ്തിയായില്ലെങ്കിൽ ഞാൻ രണ്ടാമത് പോയി പാടാറുണ്ട് എന്ന് വളരെ നിഷ്കളങ്കതയോടുകൂടി പറയുന്ന ഒരു കലാകാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം പാടിയ പാട്ട് ഒന്നും കൂടെ ഒന്ന് നന്നാക്കണമെങ്കിൽ ഒരു മടിയും കൂടാതെ ചെല്ലുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ ആത്മാർത്ഥതയോടുകൂടി കലയെ സമീപിക്കുന്ന ഒരാൾ. അപ്പോൾ ഫ്രാങ്കോവിൻ്റെ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ പെണ്ണി ചോക്ലേറ്റ് പീസേ എന്ന പാട്ടാണ് നമ്മൾ വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ നിന്ന് കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഫാസ്റ്റ് നമ്പേഴ്സ് ആണ് കൂടുതലും ഫ്രാങ്കോ എന്ന ഗായകൻ പാടിയിട്ടുള്ളത്. എന്നാലും മെലഡികളും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മെലഡീസിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹം എപ്പോഴും തോന്നാറുണ്ട്. ഇനിയും ഒരുപാട് പാട്ടുകൾ നമ്മൾ ഫ്രാങ്കോ എന്ന ഗായകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മലയാള സിനിമയിൽ ഇനിയും ഒത്തിരി ഒത്തിരി അവസരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനത്തെ പാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്ത ഗാനം അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിൽ ഫ്രാങ്കോയും വിജയ് യേശുദാസും സിസിലിയും ചേർന്ന് പാടിയൊരു പാട്ടാണ്. വയലാർ ശരത്ചന്ദ്രവർമ്മ വരികൾ എഴുതി ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത ഈ പാട്ട് ഒരു നല്ല ഓർമ്മയിലേക്ക് നമ്മൾ തിരിച്ചുകൊണ്ടുപോകുന്ന, നല്ല ഒരു കോളേജ് കാലഘട്ടത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോകുന്ന നല്ല മനോഹരമായ ഒരു സിനിമ. ഏറ്റവും ഭംഗിയായി തന്നെ ഇവർ മൂന്നുപേരും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടോടുകൂടി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. ഇനിയും ഒരുപാട് കഥകളുമായി നമ്മൾ തിരിച്ചുവരും. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM. ബൈ ബൈ. ടേക്ക് കെയർ.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഈ ഓണത്തിന് സ്വാതോറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
7: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ്.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസുകൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ചേട്ടാ, ഓണത്തിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
5: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡി ആയില്ല.
4: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
5: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
7: 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
10: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
11: FM 90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഗോപുരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: സ്വയംവരാ സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that inspires.
5: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും
6: ജോസ്കോയിൽ. ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
8: 5-star BN cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
7: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
8: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that inspires.
7: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
9: ആലോചനയുണ്ട്. TV മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
7: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
10: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
9: ഒരു സ്മാർട്ട് TV വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
11: ഒരു സ്മാർട്ട് TV മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
9: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാ.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹലിയ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, movement.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
5: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
4: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
6: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, കേരളത്തിലെ സ്വന്തം മൈ ജി.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
8: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
9: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
10: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
9: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
11: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
9: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
11: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
9: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
12: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം August 22 to 28 സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
9: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
13: Rap chick, huh?

മറ്റൊരാൾ പ്രീ പ്ലാൻ ചെയ്ത ഒരു ലൈഫ്, അത് നിന്നെ കൊണ്ട് പറ്റത്തില്ല ജു. പിന്നെ അതിന്റെ പേരിൽ എന്റെ അപ്പയെ കുറ്റം പറയുന്ന കേൾക്കാൻ എന്നെ കൊണ്ടും പറ്റത്തില്ല. Let's just stop this. Don't let's end this. This won't happen.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that inspires.
0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം August 22 to 28 സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
6: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
5: ആഘോഷം തുടങ്ങിയല്ലേ.
6: യെസ്, 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 couples നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: അഹല്യ FM 90.4, ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

0: എന്താ പോലീസ് സ്റ്റേഷൻ എന്റെ പേര് പറയായിരുന്നു.
1: നീ അണ്ണിക്ക് പണിത് പെരിയ തപ്പ്. ആനാ ഒരു പൊണ്ണ് റേപ്പ് പണിയിരിക്കാം, അതും വയസ്സൊക്കെ വരാതെ ഒരു ചിന്ന കുഴഞ്ഞ. അങ്ങനെ ചെയ്യേണ്ടവരെ ഇന്ന മാതിരി വെറിത്തണം മതം പോന്നു. അന്ന് ദില്ല എനിക്ക് പിടിച്ചത്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടാ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാല

0: മയശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
5: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡി ആയില്ല.
4: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
5: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC അപ്ലൈ.
7: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട്.

മകം അലോലമായി അടിവരും, ചീരം തേടി ഓടിവരും. ആഴിത്തിരമാലകൾ, അഴകിൻ്റെ മാലകൾ അലോലമായി അടിവരും.

0: മലകൾ അലോലമായി അടിവരും, തീരം തേടി ഓടിവരും ആഴിത്തിരമാലകൾ. അഴകിന്റെ മാലകൾ അലോലമായി അടിവരും, തീരം തേടി ഓടിവരും.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസിൻ്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
5: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
4: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
7: എന്തേട്ട ഒരു വിഷമം?
8: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
7: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
8: അതെവിടുന്ന്?
7: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ഇപ്പോ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
9: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
11: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്.

0: കളറാക്കാൻ. കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star ബി എൻ ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: മനസ്സിലും കേറി
2: കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യൂ ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
3: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
5: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
5: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
4: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.

0: 1962. ഈ ഓണത്തിന് സ്വാതോരുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്,
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ചേട്ടാ, ഓണത്തിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
3: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡി ആയില്ല.
2: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ.

0: പ്രധാന വാർത്തകൾ. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരെ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു. ബ്രിക്സ് കായിക സംയുക്ത പ്രഖ്യാപനം സമവായത്തിലൂടെ അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. സംഭാഷണം, പരസ്പര ബഹുമാനം, ഉൾക്കൊള്ളൽ എന്നിവയിലൂടെ കായിക രംഗത്ത് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രതിബദ്ധത പ്രഖ്യാപനം വീണ്ടും ഉറപ്പിക്കുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര 30-ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. നടി ശോഭനയുടെ നൃത്തപരിപാടിയും ഉദ്ഘാടന ദിവസം അരങ്ങേറും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000-ത്തോളം കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. വിവിധ ജില്ലകളിലും 100-ണക്കിന് വേദികളാണ് സജ്ജമാകുന്നത്.
0: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ മുന്നോടിയായുള്ള പതാകയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. കോവളത്ത് നിന്നാരംഭിച്ച പതാക ഘോഷയാത്ര ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിനുശേഷം കനകക്കുന്നിൽ സമാപിച്ചു. തുടർന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് ഓണപതാക ഉയർത്തി. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മന്ത്രി സി പി ജോണും നഗരത്തിലെ ഇലൂമിനേഷന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ മുരളീധരനും നിർവഹിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം 30-ന് പമ്പാനദിയിൽ നടക്കും. ജലോത്സവം ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, എംപിമാർ, എംഎൽഎമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ജലഘോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് 3 മുതൽ മത്സര വള്ളംകളി നടക്കും. സംസ്ഥാനത്ത് കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റിന് പുറമെ നേരിട്ട് പണം നൽകിയും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ ഒരു തടസ്സവുമില്ലെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കർഷക ചന്തകളിൽ പണമിടപാട് ഡിജിറ്റൽ സംവിധാനത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയെന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തകളിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സൌകര്യപ്രദവുമായും നടത്തുന്നതിനാണ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം കൂടി അധികമായി ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മൂവാറ്റുപുഴയെ ജില്ലയാക്കുന്നതിനെക്കുറിച്ച് ഗൌരവകരമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ ഇക്കാര്യം പരിഗണിക്കുമെന്നും മൂവാറ്റുപുഴക്കാരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കുടുംബശ്രീ ഓണം വിപണനമേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങൂട്ടുകാവിൽ മന്ത്രി കെ എം ഷാജി നിർവഹിച്ചു. വിപണനമേളകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പ്രവീൺകുമാർ എംഎൽഎ അധ്യക്ഷനായി. ടൂറിസം വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPC ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ വിളംബര ജാഥ നടന്നു. കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച ജാഥയിൽ വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവ അകമ്പടി ചേർന്നു. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ശ്രീലങ്കയ്ക്കെതിരെ കൊളംബോയിൽ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ദേവ്ദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓണത്തിന് AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ആഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. മിൽമ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം, വിപണന ശൃംഖല ശക്തിപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ട് മിൽമ തിരുവനന്തപുരം യൂണിയൻ 4 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും നടിയും അവതാരകയുമായ മീനാക്ഷി അനൂപും ചേർന്നാണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. പനീർ പോപ്സ് ചെട്ടിനാട്, പനീർ പോപ്സ് പെരിപെരി, സ്വീറ്റൻഡ് യോഗത്ത്, ബ്ലൂബെറി യോഗത്ത് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. തിരുവോണനാളിൽ ജോലിക്ക് വേണ്ടി മാറി നിൽക്കുന്നവർക്കടക്കം സദ്യ കൊടുക്കേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുണ്ടെന്നും അതിനാലാണ് ഈ വർഷം മുതൽ ശബരിമലയിൽ തിരുവോണനാളിൽ ദേവസ്വം ബോർഡ് സദ്യ നടത്താൻ തീരുമാനിച്ചതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി TC സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും
5: ജോസ്കോയിൽ. ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സഞ്ചാരത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല.
5: മൈജിയോടം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
7: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
8: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
9: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
10: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
9: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
10: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
9: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.

0: എടാ മൽഘോഷ, നീയാ?
1: ഞാനാ ഫുൾ പരിപാടി ഞാനാ.
0: മാറ്റി കിടക്കണം.
1: എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?
0: നൈസ്. പക്ഷെ പ്രകൃതി മതി.
2: നോ പ്രകൃതി, ഓൺലി ഡിഗ്രതി.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
6: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ.
7: ഹലോ, ഗുഡ് ഈവനിംഗ്. ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വീക്കെൻഡ് ഡയറിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇവർക്കും സ്വാഗതം. കൂടെ അങ്ങനെ നമ്മൾ ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അല്ലേ. ഓഗസ്റ്റ് 23 മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള ഒരു പുതിയ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ മലയാളി മനസ്സുകളിൽ പൂവിളിയുടെ മന്ത്രം മുഴങ്ങുന്ന, ഓണത്തിൻ്റെ മണം കാറ്റിൽ ഒഴുകിയെത്തുന്ന ആ ഒരു വാരം അല്ലേ, ആ ഒരാഴ്ചയാണിത്. കാരണം എന്താ, അത്തം നാളുകളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന സമയം, അത്തം 10 പൊന്നോണം എന്നാണല്ലോ പൊതുവെ നമ്മൾ പറയുന്നൊരു കാര്യം. ഈ പറമ്പുകളിലും പാടങ്ങളിലൊക്കെ തുമ്പപ്പൂവും കാക്കപ്പൂവും അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാട്ടോ. അതുപോലെ മുക്കുറ്റിയൊക്കെ തിരയുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വീടുകളിൽ അത്തപ്പൂക്കൾ മുറിക്കാൻ വേണ്ടി റെഡിയാകുന്ന കുടുംബാംഗങ്ങൾ, നാടൊട്ടാകെ ഉത്സവത്തിൻ്റെ അന്തരീക്ഷം, ഇതൊക്കെയാണ് ഓണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയാറ്. എന്നാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാലമാറുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്, സ്വാഭാവികം. ഈ ആവശ്യത്തോടൊപ്പം ഇന്ന്, അതായത് ഓഗസ്റ്റ് 23, നമ്മൾ ഇന്ത്യക്കാർക്ക് വളരെ അഭിമാനമുള്ള മറ്റൊരു ദിവസം കൂടിയാണ്. എന്താ, ദേശീയ ബഹിരാകാശ ദിനം, നാഷണൽ സ്പേസ് ഡേ കൂടിയാണ് ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3, അതായത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായിട്ട് തൊട്ടത്. അപ്പോൾ ചന്ദ്രനിൽ കാലുകുത്തുന്ന 4-ാമത്തെ രാജ്യമായും ദക്ഷിണ ധ്രുവത്തിൽ എത്തുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായും നമ്മുടെ ഇന്ത്യ മാറിയ ആ ഒരു ചരിത്ര ദിനം കൂടിയാണിന്ന് അല്ലെ. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ കൈവരിച്ച ഈ വലിയ കുതിപ്പ് ഓർക്കുന്ന സമയത്ത് ഏതൊരു ഇന്ത്യക്കാരൻ്റെ പോലെ തന്നെ നമുക്ക് അഭിമാനമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന് എന്തായാലും നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരെ ആദരിക്കുന്ന, അവരെ ഓർക്കുന്ന ആ ഒരു ദിവസം തന്നെയാണ്. അങ്ങനെ ഈ ഒരാഴ്ചയുടെ ഇമ്മിണി വലിയ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ വീക്കെൻഡ് ഡയറിയിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. Keep on listening Ahalya from 90.4 KTK to Kootukoodam.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: യെസ് വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. വീക്കെൻഡ് ഡയറിയുമായി ഇമിനി വലിയ വിശേഷങ്ങൾ പങ്കുവെക്കാൻ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജി ആയില്ല. അടുത്തതായിട്ട് പറയാൻ പോകുന്നൊരു ഇമ്മിനി വലിയ വിശേഷം ഉണ്ടല്ലോ, ഓഗസ്റ്റ് 25-26 തീയതികളിലേക്ക് പോകുന്ന സമയത്താണ്. ആ ദിവസങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് രസകരമായ ഒരു ഫണ്ടേയും ഒപ്പം തന്നെ സ്ത്രീ സമത്വത്തെ കുറിച്ചുള്ള വലിയൊരു ആശയവും കടന്നു വരുന്നുണ്ട്. ഒന്നാമത്തേത് ഓഗസ്റ്റ് 25-ന്റെ പ്രത്യേകത, അതെന്താണെന്നറിയോ? നാഷണൽ ഐ ക്ലാസസ് ഓഫ് ഡേ, അതായത് കണ്ണട ധരിക്കുന്നവർക്ക് ഒരു ഫണ്ടേ. എപ്പോഴും ഈ മൂക്കിൻ തുമ്പിൽ കണ്ണട വെച്ച് മടക്കുന്നവർക്ക് ഒരു ദിവസത്തേക്ക് അത് മാറ്റിവെച്ച് ലോകത്തെ സ്വന്തം കണ്ണുകൊണ്ട്, അല്പം ബ്ലറൊക്കെ ആയിരിക്കും എന്നാ പോലും, ആ സ്വന്തം കണ്ണുകൊണ്ട് നോക്കി കാണാനുള്ള ഒരു തമാശ ദിവസമായിട്ടാണത്തെ ഈ ദിവസത്തെ കണക്കാക്കുന്നത്. ഈ എപ്പോഴും സ്ക്രീനുകളിലും കാഴ്ചകളിലും കുടുങ്ങിക്കിടക്കുന്ന കണ്ണുകൾക്ക് ഒരു കൊച്ചു വിശ്രമം നൽകാനും വേണ്ടിയിട്ടാണ് ഈ ദിവസം ശരിക്കും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഇനി നമുക്ക് നേരെ ഓഗസ്റ്റ് 26 പോവാം. ഓഗസ്റ്റ് 26 നോക്കുകയാണെങ്കിൽ സ്ത്രീ സമത്വ ദിനമാണ്, വുമൻസ് ഇക്വാലിറ്റി ഡേ. ഈ ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കാനും പുരുഷന്മാർക്കൊപ്പം തുല്യ അവകാശങ്ങൾ നേടാനും വേണ്ടി നടന്ന വലിയ പോരാട്ടങ്ങളുടെ ഓർമ്മ ദിനമാണിത്, ഓഗസ്റ്റ് 26. ഇന്നിപ്പോൾ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മുന്നിൽ തന്നെയാണ് അല്ലെ. ബഹിരാകാശ ഗവേഷണം മുതൽ രാജ്യഭരണം വരെ, കായിക രംഗം മുതൽ IT മേഖല വരെ സ്ത്രീകൾ തങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇന്നും പലയിടങ്ങളിലും വേതനത്തിലോ അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്ന കാര്യത്തിലോ അവഗണന അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും തുല്യ പരിഗണനയും ബഹുമാനവും നൽകുക എന്നതാണ് ഒരു സമൂഹം ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ഐഡിയോളജി, അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ആശയം എന്നത്. ഇനിയും നമുക്ക് ഈ ഒരാഴ്ചയിലെ ഇമ്മിനി വലിയ വിശേഷങ്ങളിലേക്ക് പോവാം ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്, അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓടി വരാം വീക്കെൻഡ് ഡയറിയിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലോ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: യെസ്, വീക്കെൻഡ് ഡയറി ഇവിടെ തുടരുകയാണ്. ഈ ഒരാഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അഹില്യ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഓരോ കായിക പ്രേമിയും ആവേശത്തോട് നെഞ്ചിലേറ്റുന്ന ഒരു വലിയ ദിവസത്തെ കുറിച്ച് തന്നെയാണ്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം, നാഷണൽ സ്പോർട്സ് ഡേ ആണ് ഓഗസ്റ്റ് 29. എന്തുകൊണ്ടാണ് നമ്മൾ ഓഗസ്റ്റ് 29 കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾക്കറിയാമോ? അതായത്, ഇന്ത്യൻ ഹോക്കിയുടെ മജീഷ്യൻ എന്നറിയപ്പെടുന്ന ലെജൻഡ് ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് നമ്മൾ നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഹോക്കി സ്റ്റിക്ക് കൊണ്ട് പന്തിൽ മാജിക് കാണിച്ച വ്യക്തിത്വം അല്ലെ, ഇന്ത്യക്ക് തുടർച്ചയായി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലുകൾ വാങ്ങിത്തന്ന നമ്മുടെ കായിക ഇതിഹാസം. അപ്പോൾ കായിക രംഗം എന്ന് പറയുന്നത് വെറും ഒരു വിനോദം മാത്രമല്ല, മറിച്ച് അച്ചടക്കം, പരസ്പര ബഹുമാനം, വിട്ടുകൊടുക്കൽ, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഇന്നിപ്പോൾ ശരിക്കും മൊബൈൽ ഫോണുകളിലും കമ്പ്യൂട്ടറിലും ഗെയിംസ് ഒക്കെ കളിച്ച് സമയം കളയുന്ന കുട്ടികൾക്ക് പുറത്തിറങ്ങി ഓടിക്കളിക്കാനുള്ള പ്രചോദനമാകണം ഈ ഒരു ദിവസം. ഈ ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഓഗസ്റ്റ് 29 അണുപരീക്ഷണ വിരുദ്ധ അന്താരാഷ്ട്ര ദിനം കൂടിയാണ്. ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ്. ലോകത്തെ ശാന്തിയും സമാധാനവും പുലരണമെന്നും അണുവായുധ പരീക്ഷണങ്ങൾ പ്രകൃതിക്കും മനുഷ്യനും വരുത്തുന്ന നാശങ്ങൾ തടയണമെന്നുമാണ് ഈ ഒരു ദിവസം നമുക്ക് നൽകുന്ന സന്ദേശം.

0: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: ഹലോ ഡിയർ ലിസ്ണേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. വീക്കെൻഡ് ഡയറിയുമായി ഈ ഒരാഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ പങ്കുവെക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. അങ്ങനെ നമ്മൾ വീക്കെൻഡ് ഡയറിയുടെ ആ ഒരു അവസാന താളിലേക്ക്, അതെ ക്ലൈമാക്സ് സെഗ്മെന്റിലേക്ക് എത്തുന്ന സമയത്തെ, ഈ ഓഗസ്റ്റ് മാസം അവസാനിക്കുമ്പോൾ മലയാളിയുടെ മനസ്സ് മുഴുവൻ സന്തോഷത്തിന്റെ ഒരു കൊടിമുടിയിലായിരിക്കും അല്ലെ. കാരണം ഓഗസ്റ്റ് മാസം വിടപറഞ്ഞ് സെപ്റ്റംബറിലേക്ക് കടന്നു പോകുന്ന സമയത്തെ നമ്മെ കാത്തിരിക്കുന്നത് മലയാളികളുടെ ജീവനായ പൊന്നോണാണ്. ഓണച്ചന്തകളും വസ്ത്രശാലകളിലെ തിരക്ക്, കുടുംബങ്ങളിലെ ആ ഒരു ഒരു ഒരു കൂടിച്ചേരൽ, പൂക്കളം, സദ്യ, അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുള്ള ഒരു ഒരു ആഴ്ചയാണിതല്ലേ. നാടും നഗരവും ഒരുപോലെ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ആഘോഷ ലഹരിയിലേക്ക് മാറുന്ന ഒരു സമയം. ഇതിനൊപ്പം ഓഗസ്റ്റ് 30-ന് മറ്റൊരു ചെറിയ വിശേഷം കൂടി ഉണ്ട് കേട്ടോ. അതായത് ചെറുകിട കച്ചവടക്കാരുടെ ദിനം കൂടിയാണ് സ്മോൾ ബിസിനസ് ഡേ. ഈ ഓണക്കാലത്ത് വൻകിട മാളുകളിൽ മാത്രം പോകാതെ നമ്മുടെ തെരുവുകളിലുള്ള, അല്ലെങ്കിൽ നാട്ടുകവലകളിലുള്ള കൊച്ചു കടക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങി അവരെയും സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ശരിക്കും അവരിലൂടെയാണ് നാടിന്റെ സാമ്പത്തിക ഭദ്രത നിലനിൽക്കുന്നത് അല്ലെ. അങ്ങനെ ഈ ആഴ്ച നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ, അതായത് ചന്ദ്രയാൻ 3-ന്റെ ചരിത്രപരമായ ഓർമ്മകളെ കുറിച്ച് പറഞ്ഞു, സ്പോർട്സിന്റെ ഇമ്പോർട്ടൻസ്, സ്ത്രീ സമത്വം, ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പൂവിളി വിശേഷങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ ആഴ്ചയെ സുന്ദരമാക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും പൂക്കളം ഇടാനുള്ള പൂക്കളൊക്കെ റെഡിയാക്കിക്കോ, ഓണമൊക്കെ അടിപൊളിയാക്കും. ഉത്രാട പാച്ചിലിന് പോകുന്നവർ ആരൊക്കെയായിരിക്കും, എല്ലാവരും പോകുന്നുണ്ടാവില്ലല്ലേ. യെസ്, അപ്പൊ എന്തായാലും ഈ ഒരു വാരം അടിച്ചുപൊളിച്ച് ആഘോഷിക്കാം. പറഞ്ഞുകൊണ്ട് വീക്കെൻഡ് ഡയറിയുടെ ഇമ്മണി വലിയ വിശേഷങ്ങൾ അവസാനിപ്പിച്ചത് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും വരും വീക്കെൻഡ് ഡയറിയുമായി അടുത്ത ആഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ പങ്കുവെക്കാനായി. അതുവരേക്കും ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: എന്താ ചേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
6: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
6: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
5: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണ സദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
2: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80 സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: വ്യത്യസ്തമായ ഒരു ആലാപന ശൈലി കൊണ്ട് മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കലാകാരൻ, ഗായകൻ ഫ്രാങ്കോ സൈമൺ. സുന്ദരിയവ, ചെമ്പകമേ ഇതൊക്കെ പാടിയ ഫ്രാങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. മലയാളികളുടെ പ്രിയ ഗായകരിൽ ഒരാളാണ് ഫ്രാങ്കോ സൈമൺ. മധുരമായ ഒരു ശബ്ദം, വ്യത്യസ്തമായ ഒരു ആലാപന ശൈലി കൊണ്ട് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, അങ്ങനെ 5 ഭാഷകളിൽ അദ്ദേഹം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഒരു പാട്ടിറങ്ങി ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ പാട്ട് ആൾക്കാർ ഓർത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ സംഗീതാസ്വാദകരുടെ പ്രിയപ്പെട്ട ഗായകൻ, ഗാനങ്ങൾക്ക് ഒരുപോലെ ജീവൻ പകർന്ന ഫ്രാങ്കോ മലയാള സംഗീത ലോകത്ത് തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണെന്ന് ഉറപ്പിച്ചു പറയാം. ഇദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ ഓർക്കുന്നത്. ആർജി ഹീരയാണ് നിങ്ങളോടൊപ്പം. പാട്ടുകളുമായി നമുക്ക് തിരിച്ചു വരാം. ആദ്യത്തെ ഗാനം ഏത് വേണം എന്ന ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ് ഞാൻ. ഔസേപ്പച്ചന്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള ഫ്രാങ്കോ എന്ന ഗായകന്റെ ഔസേപ്പച്ചന്റെ ഈണത്തിൽ വന്ന നല്ലൊരു ഗാനം. ഔസേപ്പച്ചൻ ഈണം നൽകി, ഷിബു ചക്രവർത്തി വരികൾ എഴുതി, പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ കിനാവിലെ ജനാലകൾ. ഈ പാട്ട് ഫ്രാങ്കോന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കാൻ പോവാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: പാട്ടുകളോട് വല്ലാത്ത ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ 15 വയസ്സുമുതൽ ഗാനമേളയിൽ സജീവമായി പാടാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഒരിക്കലും ഒരു ഗായകനാകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളെയല്ല, ഒരു സിനിമയിലൊക്കെ താൻ പാടുമെന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്ന ഒരാളല്ല. പക്ഷെ എങ്ങനെയൊക്കെയോ സിനിമയിലേക്കും സംഗീതത്തിലേക്കും ഒക്കെ തന്റെ ജീവിതം തന്നെ നയിക്കുകയായിരുന്നു എന്നാണ് ഫ്രാങ്കോ എപ്പോഴും പറയാറുള്ളത്. അങ്ങനെയാണ് ബാൻഡ് 7 ഉണ്ടാക്കുന്നത്. തൃശ്ശൂരുള്ള പല സംഗീത പ്രേമികൾ എല്ലാവരും ചേർന്നൊരു ബാൻഡ് ഉണ്ടാക്കുന്നു, അതിന്റെ ആദ്യത്തെ ആൽബം റിലീസ് ചെയ്യുന്നു. അങ്ങനെ പല സംഗീത സംവിധായകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. അങ്ങനെ മോഹൻ സിത്താരയാണ് നമ്മൾ എന്ന സിനിമയിലെ രാക്ഷസി എന്ന ഗാനം പാടാൻ വേണ്ടി ഫ്രാങ്കോയെ തിരഞ്ഞെടുക്കുന്നത്. അന്നത്തെ കോളേജ് കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആൾക്കാർ പാടിയിരുന്ന, കോളേജ് ഡേയിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു പാട്ട്. കൈതപ്രത്തിന്റെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം, അഫ്സലും ഫ്രാങ്കോയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ
1: എഫ്എം. കരിമഷിയിട്ട കറുത്ത കണ്ണ്.

എല്ലാ ഗായകരുടെ ജീവിതത്തിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും, അവരുടെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ച ഒരു ഗാനം. അങ്ങനെയുള്ളൊരു ഗാനമായിരുന്നു ഒരു ആൽബം റിലീസ് ചെയ്തതോടെ ഫ്രാങ്കോയെ തേടിയെത്തിയത്. അതും രണ്ട് പാട്ടുകൾ, ചെമ്പകമേ എന്ന് തുടങ്ങുന്ന ഗാനവും സുന്ദരിയവ. ഈ രണ്ട് പാട്ടുകളും ഇപ്പോഴും 90s കുട്ടികളുടെ മനസ്സിലുണ്ട്. ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റഗ്രാമിലും റീൽസിലും ഈ പാട്ടുകൾ കേൾക്കുന്നു. പല മ്യൂസിക് ഷോസും വിളിച്ച് ഈ പാട്ടൊന്ന് ഇട്ടുതരാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്ന കുട്ടിക്കാലത്തെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ എനിക്കും ഇപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മനോഹരമായ ഗാനം കേൾക്കാതെ നമുക്ക് ഒരിക്കലും ഓർമ്മയിലുണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആൽബം ശ്യാം ധർമ്മൻ സംഗീതം നിർവഹിച്ച് രാജു രാഘവ് വരികൾ എഴുതി ചെമ്പകമേ എന്നാണ് ആൽബത്തിന്റെ പേര്. അതിലെ രണ്ട് മനോഹരമായ ഗാനങ്ങളുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സുന്ദരിയേ വാ എന്ന ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി പറയുന്ന, നല്ല വിഷ്വൽ ബ്യൂട്ടിയും ഓഡിയോ ബ്യൂട്ടിയും ഒക്കെ ഉള്ള ഒരു പാട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ FM. ഓർമ്മയിലുണരും ഗാനങ്ങൾ തുടരുന്നു. സ്റ്റേ ട്യൂൺഡ്.

സുന്ദരീവ എന്ന പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ തപ്പിപ്പോകുന്ന അടുത്ത പാട്ടാണ് ചെമ്പകമേ എന്ന് പറയുന്നത്. അന്നത്തെ ഒരു ട്രെൻഡ് സെറ്റർ ഗാനം എന്ന് തന്നെയാണ് ഈ ആൽബം സോങ്ങിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. അന്ന് ആ ഒരു പാട്ടിന്റെ വിഷ്വലിൽ തീർച്ചയായിട്ടും ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരു ഗായകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലും അദ്ദേഹം ഒരുപാട് മോതിരങ്ങളും ആക്സസറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലൊക്കെ കുട്ടികളൊക്കെ ഒരുപാട് സ്കൂളുകളിലും കോളേജസിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്തതായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ട്രെൻഡ് സെറ്ററായി മാറിയ ഒരു പാട്ടാണ് ചെമ്പകമേ എന്ന ആൽബത്തിലെ ചെമ്പകമേ എന്ന ഗാനം. ഈ ഗാനം ഒരുപാട് ആൽബങ്ങൾ ഫ്രാങ്കോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1500 പരം ആൽബം സോങ്ങുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു യൂത്തിന്റെ ഇടയിൽ കുറച്ച് വിഷയമായിരുന്ന ഒരു ചർച്ചയായിരുന്ന ഒരു ഒരു ആൽബമായിരുന്നു അക്കരെ പച്ച എന്ന് പറയുന്ന ഒരു ആൽബം. ആൻഡ് ഇത്രയൊക്കെ ആൽബങ്ങൾ ഉണ്ടെങ്കിലും ചെമ്പകമേ വേറിട്ട് തന്നെ നിൽക്കുന്നു. അത് അതിന്റെ ഒരു യുണീക്നെസ് എന്ന് തന്നെ പറയണം. അപ്പൊ ഈ പാട്ട് നമുക്ക് പ്ലേ ചെയ്യാതെ വേറെ ഒരു വഴിയുമില്ല. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീരയാണ് ചെമ്പകമേ എന്ന ഗാനം. ശ്യാം ധർമ്മൻ കമ്പോസ് ചെയ്ത് രാജു രാഘവ വരികൾ എഴുതിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മാർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഔസേപ്പച്ചൻ എന്ന മഹാനായ സംഗീത സംവിധായകന്റെ അടുത്താണ് ഫ്രാങ്കോയും പഠിച്ചിരുന്നത്. സൗണ്ട് എഞ്ചിനീയറിംഗ് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുന്നു, പല പാട്ടുകളുടെയും കോമ്പോസിഷൻ കാണാനുള്ള ഭാഗ്യമുണ്ടാകുന്നു, പിന്നീട് ട്രാക്കുകൾ പാടുന്നു. അങ്ങനെ വളരെ സ്ട്രിക്റ്റായ ഔസേപ്പച്ചന്റെ ശിഷ്യണത്തിൽ വളർന്ന ഒരാൾ കൂടിയാണ് ഫ്രാങ്കോ. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന്റെ മനസ്സിൽ താനൊരു പാട്ടുകാരനാകുമെന്ന ചിന്ത പോലും ഉണ്ടായിട്ടില്ല. ട്രാക്ക് പാടുമ്പോഴൊക്കെ അതൊക്കെ വളരെയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആ അവസരങ്ങളൊക്കെ എടുത്തു എന്നല്ലാതെ ഒരിക്കലും തനിക്കൊരു പാട്ട് കിട്ടും അല്ലെങ്കിൽ മലയാള സിനിമയിൽ തന്റെ ശബ്ദം കേൾക്കുമെന്ന് വിചാരിക്കാതിരുന്ന ഒരു ഗായകനാണ്. അങ്ങനെ ഏതൊരു ട്രാക്ക് പാടുമ്പോഴും വളരെ സന്തോഷത്തോടുകൂടി ആ ട്രാക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുത്ത് അതിലൊരു സന്തോഷം കണ്ടെത്തിയിരുന്ന ആൾക്കാണ് പിന്നീട് മലയാള സിനിമയുടെ ഒരു വലിയ ഭാഗമാകാനുള്ള ചാൻസുകൾ ലഭിക്കുന്നത്. ആൻഡ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രദ്ധയെ ആകർഷിക്കുകയും ഒരുപാട് നല്ല ഗാനങ്ങൾ പാടാനും സാധിച്ചു. എസ്പെഷ്യലി ഹാരിഷ് ജയരാജ് പോലെയുള്ള മികച്ച സംഗീത സംവിധായകരുടെ പാട്ടുകളിൽ ഫ്രാങ്കോന്റെ ശബ്ദം, ഒരു തൃശൂക്കാരന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചു എന്ന സന്തോഷവും നമുക്കുണ്ടായിരുന്നു. ഫ്രാങ്കോയും സൗമ്യ റാവും ചേർന്ന് പാടിയ പാട്ട് താമരൈ വരികൾ എഴുതി ഹാരിഷ് ജയരാജ് കമ്പോസ് ചെയ്ത് വേട്ടയാട് വിളയാട് എന്ന സിനിമയിലെ നെരുപ്പേ സിക്കിമുക്കി എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു ഫാസ്റ്റ് നമ്പറാണ്, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് വളരെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ആ പാട്ട് കേൾക്കാൻ പോവുകയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഒരു പ്രോപ്പർ തൃശൂക്കാരൻ. ഫ്രാങ്കോവിനെ പോലെ തന്നെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടിരുന്ന കലോത്സവ വേദികളിലൊക്കെ നിറ സാന്നിധ്യമായിരുന്ന മറ്റു കൂട്ടുകാരികളും ഫ്രാങ്കോവിനൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഔസേപ്പച്ചൻ ഫ്രാങ്കോവിന്റെ അങ്കിളാണ്. അതേപോലെ തന്നെ ഫ്രാങ്കോവിന്റെ അമ്മയുടെ വീട്ടിലും ഒരുപാട് പേര് പാട്ടിന്റെ ചെറിയ ബാക്ക്ഗ്രൗണ്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ പാട്ട് എന്നും ഒരു കൂട്ടായിട്ട് ഫ്രാങ്കോ എന്ന ഗായകനൊപ്പം ഉണ്ടായിരുന്നു. ഔസേപ്പച്ചന്റെ അസിസ്റ്റന്റായി കുറേ കാലം, ഏതാണ്ട് 8 വർഷത്തോളം അദ്ദേഹത്തിന്റെ കൂടെ നടന്നിരുന്ന ഒരാള് എന്ന നിലയിൽ ഒരുപാട് നല്ല പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു റെക്കോർഡിംഗ് എങ്ങനെയായിരിക്കണം, എത്ര സമയം ഒരു പാട്ടിനു വേണ്ടിയും ഒരു ഒരു ക്രിയേഷനു വേണ്ടിയുമൊക്കെ മാറ്റിവെക്കും എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായ ഒരു ഒരു ഒരു പഠനം അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു തിരിച്ചറിവോടുകൂടിയാണ് മലയാള സിനിമയിലേക്ക് ഫ്രാങ്കോ എന്ന ഗായകൻ എത്തുന്നത്. ആൻഡ് ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് വയലാർ ശരത് ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഫ്രാങ്കോയും രഞ്ജിത് ഗോവിന്ദും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി ചാന്ദുപൊട്ടും. കാണാ പൊന്നും തേടി ദൂരെ ദൂരെ പോകുമ്പോൾ, ഒരു രക്ഷയില്ലാത്തൊരു പാട്ടാണ്. അതിൻ്റെ അറ്റ്മോസ്ഫിയറും അതിൻ്റെ ബിജിഎമ്മും എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വിദ്യാസാഗറിന്റെ ഈ ഒരു മാസ്മരിക കോമ്പോസിഷൻ ഫ്രാങ്കോന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കാൻ പോകുകയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓണ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ ഭാഷ പറയാൻ എളുപ്പമായിരിക്കുമല്ലോ. ശരിക്കും പാട്ടുപോലെയുള്ള ഒരു ഭാഷയാണ് തൃശ്ശൂർ ഭാഷ എന്നാ പറയുക. കാരണം എല്ലാ നോട്ട്സും നമുക്ക് എടുത്തു വെച്ച് എഴുതാൻ സാധിക്കും. അങ്ങനെയാണ് തൃശ്ശൂർ ഭാഷയുടെ ഒരു ഒരു ഒഴുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജമുനാ പ്യാരി പോലെയുള്ള ഒരു തൃശ്ശൂർ ബേസ്ഡ് സിനിമ എടുക്കുമ്പോൾ ഗോപി സുന്ദർ എന്ന സംഗീത സംവിധായകന് ഫ്രാങ്കോനെ ഒഴിച്ചു മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഓൾറെഡി ഇവർ നല്ലൊരു സുഹൃത്തുക്കൾ കൂടിയാണ്. ഔസേപ്പച്ചന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് കാലം ഫ്രാങ്കോയും ഗോപി സുന്ദറും ഒരുമിച്ചുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ടും ഒപ്പം തൃശ്ശൂർ ഭാഷയെ ഏറ്റവും നല്ല രീതിയിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു പാട്ടായിരുന്നു എന്തുണ്ടാക്കടാവേ ആ പാട്ട്. അത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ അതൊരു തൃശ്ശൂർക്കാരനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ ഹരിനാരായണൻ വരികൾ എഴുതി ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത ജമുനാ പ്യാരി എന്ന സിനിമയിലെ ഈ പാട്ട് ഏറ്റവും ഭംഗിയായി തന്നെ ഫ്രാങ്കോന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

സംഗീതം തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എല്ലാ ഭാഗ്യങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനിക്കുന്ന ഒരു കലാകാരനാണ് ഗായകൻ ഫ്രാങ്കോ സൈമൺ. ആൻഡ് ഫ്രാങ്കോയെ സംബന്ധിച്ചിടത്തോളം ഓരോ പാട്ടും എത്ര ഭംഗിയായി പാടാം, എത്ര മനോഹരമായി പാടാം എന്നുള്ളതിനെ പറ്റി എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, പുതിയതെന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗാനമേളകളും ഓഡിയൻസിനെയൊക്കെ നമുക്ക് എങ്ങനെ ഭംഗിയായിട്ട് ഒരു പാട്ട് എത്തിക്കാൻ പറ്റും, അങ്ങനെ ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ അതിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയാണ് ഒരിക്കൽ ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ ഫ്രാങ്കോയിലേക്ക് എത്തുന്നതും. വെള്ളി നക്ഷത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ഫ്രാങ്കോയും ജ്യോത്സ്നയും ചേർന്ന് പാടിയ ഒരു മനോഹര ഗാനമുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പാട്ട് പാടി കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തൃപ്തിയായി, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് പോയി പാടാറുണ്ട് എന്ന് വളരെ നിഷ്കളങ്കതയോടുകൂടി പറയുന്ന ഒരു കലാകാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം പാടിയ പാട്ട് ഒന്നും കൂടെ ഒന്ന് നന്നാക്കണമെങ്കിൽ ഒരു മടിയും കൂടാതെ ചെല്ലുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ ആത്മാർത്ഥതയോടുകൂടി കലയെ സമീപിക്കുന്ന ഒരാൾ. അപ്പോൾ ഫ്രാങ്കോവിൻ്റെ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ പെണ്ണി ചോക്ലേറ്റ് പീസേ എന്ന പാട്ടാണ് നമ്മൾ വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ നിന്ന് കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഫാസ്റ്റ് നമ്പേഴ്സ് ആണ് കൂടുതലും ഫ്രാങ്കോ എന്ന ഗായകൻ പാടിയിട്ടുള്ളത്. എന്നാലും മെലഡികളും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മെലഡീസിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹം എപ്പോഴും തോന്നാറുണ്ട്. ഇനിയും ഒരുപാട് പാട്ടുകൾ നമ്മൾ ഫ്രാങ്കോ എന്ന ഗായകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മലയാള സിനിമയിൽ ഇനിയും ഒത്തിരി ഒത്തിരി അവസരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനത്തെ പാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്ത ഗാനം അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിൽ ഫ്രാങ്കോയും വിജയ് യേശുദാസും സിസിലിയും ചേർന്ന് പാടിയൊരു പാട്ടാണ്. വയലാർ ശരത്ചന്ദ്രവർമ്മ വരികൾ എഴുതി ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത ഈ പാട്ട് ഒരു നല്ല ഓർമ്മയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന, നല്ലൊരു കോളേജ് കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന നല്ല മനോഹരമായ ഒരു സിനിമ. ഏറ്റവും ഭംഗിയായി തന്നെ ഇവർ മൂന്നുപേരും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടോടുകൂടി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. ഇനിയും ഒരുപാട് കഥകളുമായി നമ്മൾ തിരിച്ചുവരും. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM. ബൈ ബൈ. ടേക്ക് കെയർ.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
5: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
4: 45 ദിവസം?
5: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.